നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ ചുമതലപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ആവർത്തനമാണെന്ന് തോന്നുമെങ്കിലും അതെല്ലാം പുതിയതാണ്. കാരണം ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും ഉണ്ടായതിൻ്റെ ആവർത്തനമോ അല്ല, ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതുമല്ല. അതേ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ചെയ്താൽ ശരിയാവുമോ, തെറ്റുപറ്റൂലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റുപറ്റുക എന്നത് നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സൂചികയാണ്. നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായ പല നിമിഷങ്ങളെയും പല സംഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒറ്റ കിടത്തയിലാണെങ്കിൽ പിന്നീട് അയാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല, കാരണം അയാൾ മുന്നോട്ട് ചലിക്കുന്നതേയില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തെറ്റുകൾ സംഭവിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ മേഖലയിലൂടെയൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിലും ഒരിക്കലും പിഴവ് സംഭവിക്കുമെന്നോർത്ത് അതിൻ്റെ പരാതി ഭയന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: സേവായാത്ര ആരംഭിച്ചത്. പരിപാടി സാമൂഹിക സേവനവും ജനകീയ പങ്കാളിത്ത പ്രവർത്തനങ്ങളും താഴെത്തട്ടിലെത്തിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലൂടെയും ജില്ലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന യുവാക്കൾ യാത്രയ്ക്കിടെ പ്രാദേശിക സമൂഹവുമായി ഇടപഴകുകയും സേവന അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. അടുത്തമാസം 7 വരെയാണ് യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാകുന്നു. ജൻസേവ ദേശേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെറുധാന്യങ്ങളെ ശ്രീ എന്ന പേരിൽ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഫൈബർ, പ്രോട്ടീൻ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും മറ്റ് സൂക്ഷ്മ പോഷകങ്ങളും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സമീകൃതാഹാരത്തിന് ഭാഗമാക്കാവുന്നതും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുള്ളവയുമാണ്. ചെറുധാന്യങ്ങൾ സ്വാഭാവികമായും ഗ്ലൂട്ടൻ രഹിതവും പോഷക സമൃദ്ധവുമാണെന്ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ പുനീത് സക്സേന പറയുന്നു. വളർത്താൻ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികൾക്കും ചെറുധാന്യങ്ങൾ അനുയോജ്യമാണ്. രാജസ്ഥാൻ പരമ്പരാഗതമായി ചെറുധാന്യങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം സംബന്ധിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് നാളെ കേരളത്തിലെത്തും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സമഗ്രമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ടെന്നും ഒപ്പം ഏത് ഭീഷണികളെയും നേരിടാൻ പ്രതിരോധ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നു ണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യം തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുകയും സഹകരണത്തിനായി പുതിയ വേദികൾ ഒരുക്കുകയും ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയായും അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായും മാറ്റാൻ ലക്ഷ്യമിട്ട മിഷൻ സമുദ്ര പദ്ധതി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകുന്ന സ്നേഹോപഹാരവും കേരളത്തിന്റെ വലിയൊരു സ്വപ്നവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക മാരിടൈം ദിനാഘോഷ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ സവിശേഷതകളെയും 600 കിലോമീറ്റർ നീളമുള്ള കടൽത്തീരത്തെയും പ്രയോജനപ്പെടുത്തി കേരളത്തെ ഒരു പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 18 മിനി തുറമുഖങ്ങൾ, കണ്ടെയ്നർ സ്റ്റേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് വികസനം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് 50% വരെ കുറയ്ക്കാൻ കടൽവഴി ചരക്കു നീക്കത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എ സി ബി സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ അഴീക്കലിന് സമീപം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന ഫൈബർ വള്ളം കാറ്റിലും തിരയിലും പെട്ട് മറിഞ്ഞ് ആറുപേർക്ക് പരിക്കേറ്റു. രക്ഷിക്കാനായി എത്തിയ മറ്റൊരു വള്ളവും മറിഞ്ഞു. പരിക്കേറ്റവരെ അഴീക്കൽ കോസ്റ്റൽ പോലീസും നാട്ടുകാരും രക്ഷപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു ടി എസ് എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാ കുമാരി വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഭിനന്ദിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഏഷ്യൻ ഗെയിംസിൽ സ്കീറ്റ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ പരിനാസ് ധാലിവാൾ, അനഞ്ജീത് സിംഗ് നരൂക്ക എന്നിവരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ സീമാ കുമാരി, 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി നേടിയ എം ആർ പൂവമ്മ, വിദ്യ രാംരാജ്, മനു ടി എസ്, വിശാൽ ടി കെ എന്നിവരെയും ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനവും ടീം വർക്കും ഇന്ത്യയുടെ അത്ലറ്റിക്സ് ചരിത്രത്തിൽ അഭിമാനകരമായ നേട്ടം കൂടി കൂട്ടിച്ചേർത്തുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ കായിക താരങ്ങളുടെ അർപ്പണബോധത്തിന്റെയും മനക്കരുത്തിന്റെയും വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഏഷ്യൻ ഗെയിംസിലെ അവരുടെ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം കായിക താരങ്ങളുടെ അഭിനിവേശത്തെയും കഠിനാധ്വാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: മൂന്നാമത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് സൂപ്പർ ലീഗ് കേരള മൂന്നാം സീസണ് കണ്ണൂരിൽ തുടക്കമാകുന്നത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച താരങ്ങളെ ഇറക്കിക്കൊണ്ടാണ് നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സിയെ നേരിടുക. റഷ്യൻ പരിശീലകനായ ആൻഡ്രേ ചെർണിഷോവ് ആണ് കണ്ണൂർ വാരിയേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. കാമറൂണിയൻ താരമായ ക്യാപ്റ്റൻ എണസ്റ്റീൻ ലാബ്സാംബയുടെ നേതൃത്വത്തിൽ ശക്തമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിനായി കളത്തിലിറങ്ങുന്നത്. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കനേഡയുടെ കീഴിലുള്ള തൃശൂർ മാജിക് എഫ് സി വിജയം ഉറപ്പാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിലെ മികച്ച കീപ്പറായി തെരഞ്ഞെടുത്ത കമാലുദ്ദീനും മധ്യനിരയിലെ പരിചയസമ്പന്നരായ താരങ്ങളും മാജിക് എഫ് സിയുടെ പ്രതീക്ഷയ്ക്ക് ശക്തി പകരുന്നു. വൈകിട്ട് 6 സംഗീത പരിപാടികളോടെയാണ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവുക. 5 മുതൽ സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കും.
0: 68 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാനവേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 58 രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. വൈകിട്ട് 6 കൈരളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ കൈരളി, ശ്രീ, നീള തിയേറ്ററുകളിലാണ് മേള. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ചേട്ടാ, നമ്മുടെ അരളിത്തറയിലെ ഗൗരിക്കുട്ടി ഇപ്പൊ എന്ത് പണിക്കാ പോകുന്നത് ചേട്ടൻ അറിഞ്ഞോ?
1: പിന്നെ എനിക്ക് ഗൗരിക്കുട്ടിയുടെ കാര്യം തിരക്കല്ലേ.
0: ഗൗരിക്കുട്ടിയും മരുമോളും തമ്മിൽ ഇപ്പൊ വഴക്കൊന്നുമില്ല.
1: അവര് വഴക്കിടും, പിറ്റേ ദിവസം വന്നാവും. അത് പണ്ടേ ഉള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.
0: ഇനി നാട്ടുകാർ അക്കാര്യം മിണ്ടത്തേ ഇല്ല. ഗൗരിക്കുട്ടി രാവിലെ ഭക്ഷണം കഴിഞ്ഞാ വീട്ടിൽ നിന്ന് അങ്ങിറങ്ങി പോകും.
1: മോടെ വീട്ടിൽ പോകുമായിരിക്കും.
0: എല്ലാവരും അങ്ങനെ ആദ്യം വിചാരിച്ചത്, രാവിലെ പോകും വൈകിട്ട് വരും. ആരേലും ചോദിച്ചാ ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും.
1: ഓ, വൈകിട്ട് പണിയും കഴിഞ്ഞ് മോൻ എത്തുമ്പോ ഗൗരിക്കുട്ടി വന്നാ മതി. പിന്നെ വഴക്കും നടക്കത്തില്ല.
0: ഗൗരിക്കുട്ടി ട്രാൻസ്പോർട്ട് ബസ് കയറി അങ്ങ് പോകും. കാശ് കൊടുക്കണ്ടല്ലോ.
1: അപ്പൊ ഭക്ഷണം കഴിക്കണ്ട ഉച്ചക്ക്?
0: ചേട്ടാ പോകുന്നത് സപ്താഹം നടക്കുന്നിടത്താ. അപ്പൊ പിന്നെ ഭക്ഷണ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ.
1: താനിതെങ്ങനെ അറിഞ്ഞ്?
0: നമ്മുടെ മൈക്ക് സെറ്റുകാരൻ വേണു ഇവിടെ വന്നിരുന്ന് പറഞ്ഞു. അവൻ ഏതെല്ലാം ക്ഷേത്രത്തിൽ മൈക്കുമായിട്ട് പോകുന്നോ അവിടെ എല്ലാം ഗൗരിക്കുട്ടി കാണുവന്നു.
1: അത് നല്ല പരിപാടിയാണല്ലോ.
0: വായനക്കാരോട് ഏതെല്ലാം ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലുണ്ടെന്ന് ചോദിച്ചറിയും.
1: ഗൗരിക്കുട്ടിയുടെ മോൻ അറിഞ്ഞായിരുന്നു.
0: അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞാലും അവൻ മിണ്ടത്തില്ല. വീട്ടിലെ വഴക്കൊഴിവാകത്തില്ലയോ?
1: സാധാരണ ഗൗരിക്കുട്ടി എവിടെ പോയാലും ഇവിടെ ഒന്നും നീക്കും. പോന്ന എവിടെയാണെന്നും എന്തിനാണെന്നും പറയും. ഇപ്പൊ അവൾ ഈ കട മുന്നിലൂടെ വന്ദേഭാരത് ട്രെയിൻ പോണ സ്പീഡില്ല പോണത്.
2: പഞ്ചസാര ഓർത്തൊരു ചായതാ.
0: നിനക്ക് ഷുഗർ തുടങ്ങി പോടാ ബിനു.
2: ചെറുതായിട്ട്
1: ഇന്നലെ ഒരു കാരണത്ത് കുറച്ചു പേര് നിന്റെ അയലത്ത് താമസിക്കുന്ന തമ്പിയുടെ വീടും ചോദിച്ചു വന്നായിരുന്നല്ലോ.
0: എന്താടാ ഒരു ചിരി?
2: ഞാൻ അക്കാര്യം അമ്മാവനോട് പറയാനാ വന്നത്. കാരണത്ത് വന്നതേ അന്യ ആൾക്കാരും അല്ല, തമ്പച്ചേട്ടന്റെ മരുമോന്റെ വീടിനടുത്തുള്ള പൊതുപ്രവർത്തകരാ.
0: അല്ലേ, ഹരിപ്പാട്ട് ഭാഗത്തുള്ള പൊതുപ്രവർത്തനമൊക്കെ തീർന്നോ?
2: തമ്പിച്ചേട്ടന്റെ മരുമകനെ പഞ്ചായത്ത് മെമ്പർ അല്ലയോ?
1: എനിക്കറിയാം.
2: ഡീസന്റ് കക്ഷി അമ്മ വാങ്ങിയത്.
1: ആ കൊച്ചിനും ആ വീട്ടുകാരെയും ഒക്കെ എനിക്ക് പണ്ടേ അറിയാം. നല്ല അന്തസ്സുള്ള പൊതുപ്രവർത്തകരാ.
0: തമ്പിയുടെ മോക്ക് വിവാഹാലോചന വന്നപ്പോ ചേട്ടനോടാ വന്ന അഭിപ്രായം ഒക്കെ ചോദിച്ചത്.
1: ഒന്നും ആലോചിക്കണ്ട, ധൈര്യത്തിൽ നടത്തിക്കൊള്ളാൻ ഞാൻ പറയുകയും ചെയ്തു.
0: ഇപ്പൊ എന്താ പ്രശ്നം വലുതും ഉണ്ടായോ?
2: അവിടെ ഒരു പ്രശ്നവുമില്ല. പ്രശ്നം ഉണ്ടാക്കിയതേ ഈ തമ്പിച്ചേട്ടന.
1: എന്തുവാടാ വളച്ചൊടിക്കാ കാര്യം കൊണ്ട് പറയണ്ടേർക്കാ?
2: അമ്മാവാ, നമ്മുടെ വളവിന്റെ അയ്യത്തെ ദാമോദരൻ ചേട്ടന്റെ മകൻ ഐടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലയോ?
1: ആ, ഒന്ന് രണ്ടു കൊല്ലം അപ്രന്റീസും കഴിഞ്ഞാ നിൽക്കുക.
2: ആ, സുഖവും എങ്ങാണ്ട് ജോലി മേടിച്ചു കൊടുക്കാന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞ്.
0: പിന്നെ തമ്പിയുടെ പോക്കറ്റിൽ കിടക്കുമല്ലയോ ജോലി?
1: ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതേ ഉള്ളോ അതോ കാശ് വല്ലതും മേടിച്ചോ?
2: ആ, അതൊന്നും എനിക്കറിഞ്ഞൂടാ.
0: മരുമോൻ പാർട്ടിക്കാരനല്ലയോ, മരുമോനെ കൊണ്ട് സ്വാധീനിപ്പിച്ച് മേടിച്ചു കൊടുക്കാനായിരിക്കും.
2: അമ്മാവിക്കെന്താ ആ പുള്ളിക്കാരൻ ഇതൊന്നും അറിയത്തില്ല. സുഖുവിന്റെ അച്ഛനെ ഒരു ദിവസം അടിച്ച് വിറ്റാട്ടിരുന്ന പറഞ്ഞതാ മൂന്ന് ജോലി തമ്പി അദ്ദേഹം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്.
1: അത് ശരി.
2: കേട്ടോണ്ടിരിക്കുന്നവര് ഓരോരുത്തര് സംശയം ചോദിച്ച് അതിനെല്ലാം സുഖുവിന്റെ അച്ഛൻ മറുപടിയും പറഞ്ഞു.
1: അത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ചെവിയിൽ എത്തി കാണും.
2: എത്തി. അവസാനം തമ്പി ചേട്ടന്റെ മരുമോന് പറഞ്ഞു.
0: അതായിരിക്കും പാർട്ടിക്കാര് വന്നത്.
1: എടാ, നീ ഇതെങ്ങനെ അറിഞ്ഞു?
2: നമ്മുടെ തമ്പിച്ചേട്ടന്റെ വീട്ടിൽ രാവിലെ സഹായിക്കാൻ വരുന്ന സുശീല ചേച്ചി ഇല്ലയോ, ചേച്ചി വീട്ടിൽ വന്ന് പറഞ്ഞതാ വന്നവര് ചൂടായിട്ട് സംസാരിച്ചെന്ന്.
0: ഈ തമ്പി എന്തൊരു തറപ്പണിയാ കാണിച്ചത്.
2: അമ്മാവി, സുഖ ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു റാങ്ക് ലിസ്റ്റ് പേരുമില്ല, പിന്നെ എങ്ങനെ ജോലി കൊടുക്കുമെന്നാ?
0: 290 സുഖുവിന്റെ അച്ഛന് വാങ്ങി കൊടുത്താൽ അറിയാം കാശ് എത്ര കൊടുത്തെന്ന്.
2: ഇപ്പൊ ആണെ തമ്പിച്ചേട്ടൻ വീട്ടിന്റെ വെളിയിലോട്ട് പോലും ഇറങ്ങുന്നില്ല.
0: ഇറങ്ങണ്ട. അന്യായമായ കർമ്മങ്ങൾ കാട്ടിയാൽ കാണാമറയത്ത് അലം കഴിക്കാം.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വെറും ഒരു ദിവസമല്ല, ഒരു സ്പെഷ്യൽ ഡേ ഉള്ളൊരു ദിവസമാണ്. ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണ്, അതായത് ഫാർമസിസ്റ്റുകളുടെ ദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഫാർമസിസ്റ്റുകളുടെ ഡ്യൂട്ടി എന്താണെന്നും അവരുടെ കൃത്യനിർവഹണം എന്താണെന്നും എന്തൊക്കെയാണ് അവർ നമ്മളോട് രോഗികളോട് അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെയുള്ള സവിശേഷതകളൊക്കെ വിശദീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ എല്ലാ ഫാർമസിസ്റ്റുകൾക്കും, എല്ലാ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഫാർമസിസ്റ്റുകൾക്കും, ഇവിടെയുള്ള ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ലോകത്തുള്ള എല്ലാ ഫാർമസിസ്റ്റുകൾക്കും നല്ല ഒരു ഫാർമസിസ്റ്റ് ദിനം തന്നെ നമ്മൾ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മതയുള്ള ജോലി കൂടിയാണ്. കാരണം രോഗികളൊക്കെ മരുന്നെടുത്ത് കൊടുക്കുന്നത് മാത്രമല്ല ഒരു ഫാർമസിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവർക്കത് കൃത്യമായി കൊടുക്കുക, അവരെ കൃത്യമായി കൗൺസിൽ ചെയ്യുക, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാർമസിസ്റ്റുകൾക്ക്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്കത് ചർച്ച ചെയ്യണം. നമുക്കത് കൂടുതലായിട്ട് നമുക്ക് ഫാർമസിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളുക കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരിടുന്ന നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് പേഷ്യൻസിനോടുള്ള നിങ്ങളുടെ സമീപനങ്ങളും, അതേപോലെ തന്നെ വർഷങ്ങളായി ജോലി ചെയ്ത് വരുന്ന ഒരുപാട് ഫാർമസിസ്റ്റുകളും മെഡിക്കൽ ഷോപ്പുകളും ഒക്കെ നമ്മളുടെ ഈ പരിസര പ്രദേശങ്ങളിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ട്. അവർക്കൊക്കെ കൃത്യമായി നമ്മളൊരു അവരെ എല്ലാം കൃത്യമായി നമ്മൾ ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഒണാട്ടുകര പാസഞ്ചർ ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യ. അപ്പൊ ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് എല്ലാ ഫാർമസിസ്റ്റുകൾക്കും വളരെ അധികം നല്ല ഒരു ആശംസകൾ തന്നെ നമ്മൾ ആദ്യം നേരുകയാണ്. കാര്യം നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് കൃത്യമായി മരുന്നെടുത്ത് കൊടുക്കുന്നതും അവർക്ക് കൃത്യമായി എപ്പോഴാണ് അതെപ്പോഴെപ്പോഴാണ് കഴിക്കേണ്ടത്, ഇന്ന മരുന്നിന് ഇന്ന റിയാക്ഷൻ, അതേപോലെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ച് കണ്ട് മനസ്സിലാക്കി കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ഫാർമസിസ്റ്റുകൾക്കും നല്ലൊരു ആശംസകൾ തന്നെ നമ്മൾ ആദ്യം നേരുകയാണ്. അപ്പോൾ ചിലർക്ക് ഒരു വിചാരമുണ്ട്, ചില നമ്മുടെ നാട്ടുകാർക്ക് പൊതുവെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫാർമസിസ്റ്റുകൾ മരുന്നെടുത്ത് കൊടുക്കുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ ചിലർക്ക് ഭയങ്കര ധൃതിയാ, മരുന്നൊക്കെ മേടിക്കാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കുക, മരുന്ന് ഇങ്ങോട്ട് എടുക്കുക, ഇതിങ്ങോട്ട് എടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ധൃതിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആ മരുന്ന് നിങ്ങൾ തന്നെ കഴിക്കേണ്ട സാധനമാണ്. അപ്പം നിങ്ങൾ അവരെ വെപ്രാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, ചിലപ്പോൾ അവർക്ക് തെറ്റുപറ്റാം. അപ്പം ചില പേഷ്യൻസിനോട് നമുക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. കാര്യം അവർ നമ്മളുടെ അസറ്റാണ്. അവരുടെ ഒരു രോഗാവസ്ഥയും കാര്യങ്ങളും ഒക്കെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ആളുകളാണ്. അപ്പോൾ അവരോട് തീർച്ചയായിട്ടും നമുക്കങ്ങ് വളരെ കടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് റേസ് ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എപ്പോഴും ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നാണല്ലോ പൊതുവെയുള്ള ധാരണയും കാര്യങ്ങളും ഒക്കെ. അതേപോലെ തന്നെ നിങ്ങളും മനസ്സിലാക്കുക, നമുക്ക് വെപ്രാളത്തിൽ പോയി അറ്റല്ല ആ ഒരു മെഡിസിൻ വാങ്ങേണ്ടതും ആ ഒരു മെഡിസിൻ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും. നിങ്ങൾക്ക് ഒരു ക്ഷമ, ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ നിങ്ങൾക്ക് ക്ഷമിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾക്കത് തിരികെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള വെപ്രാളങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഫാർമസിസ്റ്റുകളോടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളോടോ നമ്മൾ കാണിക്കാനായിട്ട് സാധിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കാനുണ്ട്. അതേപോലെ തന്നെ വെറും മരുന്നെടുത്ത് തരുന്ന ആളുകളല്ല ഫാർമസിസ്റ്റുകൾ കേട്ടോ. മരുന്ന് എടുത്തു തരുന്ന ആളുകൾ അതേപോലെ നമുക്കത് സെയിൽസ്മാൻ, അതിന് വേറൊരു വിഭാഗം തന്നെയുണ്ട്. പക്ഷേ മരുന്നെടുത്ത് തരുന്ന ആളുകൾ മാത്രമല്ല ഫാർമസിസ്റ്റുകൾ, അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ മേലിൽ അവർക്ക് ഒരുപാട് കടമകളുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് പിന്നീട് മറുപടി പറയേണ്ട ഒരു രീതിയിലേക്ക് പോകേണ്ടത്. അപ്പം ഫാർമസിസ്റ്റുകളെന്ന് പറയുന്നത് മരുന്നെടുത്ത് തരുന്ന ആളുകൾ മാത്രമല്ലെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അവർക്ക് അതിനുമേലിൽ ഒരുപാട് പേഷ്യൻസിനോട് ഒരുപാട് കടമകളുള്ളവരാണെന്നും മനസ്സിലാക്കുക. തിരിച്ചും പേഷ്യൻസിനോട് ഒരുപാട് കടമകളുള്ളവർ തന്നെയാണ് ഫാർമസിസ്റ്റുകൾ കേട്ടോ. നമ്മൾ അവരോട് കൂടുതലായിട്ട് ഫാർമസിസ്റ്റുകൾ കൂടുതലായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട രീതി, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയുണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ പേഷ്യൻസിനോട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നും അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഏത് മരുന്നുകളാണ് വേണ്ടത് എന്നത് എന്നും ഒക്കെ നമ്മൾ അത് അവരോട് എല്ലാം, ഇപ്പം എന്തെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻസിനകത്ത് തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. ടാബ്ലറ്റ് എന്താണ്, ക്യാപ്സ്യൂളാണ്, ടാബ്ലറ്റും ക്യാപ്സ്യൂളും ഒക്കെ രണ്ടും രണ്ടാണ്. അതേപോലെ തന്നെ ഓയിൽമെൻ്റ് എന്താണ്, ക്രീം എന്താണ്, ഇത് രണ്ടും രണ്ടാണ്. അതേപോലെ സ്പ്രേ എന്താണ്, സൊല്യൂഷൻ എന്താണ്, ഇത് രണ്ടും രണ്ടാണ്. അങ്ങനെ ഇപ്പം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കൃത്യമായിട്ട് പറഞ്ഞത്. അത് വഴിയെ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം, സെഗ്മെൻറ്റിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ വേഗം നമ്മളുടെ ഫാർമസിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

അടയാളപ്പെടുത്താൻ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വ സന്ദേശമെത്തിക്കൽ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങൾ യാത്രികർ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും

0: കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ മാധ്യമസ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്രമില്ലാത്ത സൈനിക തയ്യാറെടുപ്പുകൾ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പ്രതിരോധശേഷിയില്ലാത്ത നയതന്ത്രം ബലഹീനതയായി കണക്കാക്കപ്പെടുമെന്നും അത് അപകടകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽ ജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങൾ.
1: ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് വയറിളക്ക രോഗമരണങ്ങൾ തടയാനാകുമെന്നും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 30% കുറയ്ക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതിയുടെ കാലാവധി നിലവിൽ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. G7 വികസന മന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. മാനവ കേന്ദ്രീകൃതമായ വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും വികസനമെന്നാൽ കേവലം സാമ്പത്തിക സഹായമല്ല, മറിച്ച് പ്രാദേശിക ശേഷിയും പ്രതിരോധവും വർദ്ധിപ്പിക്കലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമായി വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വാർഷിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $30 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയെന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ ആവശ്യകത $150 ബില്യൺ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിലെ വളർച്ച, സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യം, 120 യൂണിക്കോണുകളോടെ ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖല എന്നീ നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ പുരോഗമിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. നിലവിൽ 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളായി. ഇന്നലെ 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം വെള്ളി സ്വന്തമാക്കി. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സീമാകുമാരി വെങ്കലം നേടി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാൻഡ വിഭാഗം ഫൈനലിൽ മണിപ്പൂരി താരം റോഷിബിന ദേവി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മിക്സഡ് ടീം സ്കീറ്റ് ഇനത്തിൽ അനന്ത്ജിത് സിംഗ് നരുഗ, പരീന സ്ഥലിവാൽ സഖ്യം വെങ്കലം നേടി. റോവിംഗിൽ പുരുഷ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നാം സിംഗ് സൽമാൻഖാൻ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ 1st ഏകദിന മത്സരമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം ഇന്ന് വൈകിട്ട് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് കോവളത്ത് ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിലും കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണമായി വിറ്റുതീർന്നതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു.
0: സൈക്ലിംഗ് രംഗത്തെ പ്രമുഖ അന്താരാഷ്ട്ര മത്സരമായ UCI റോഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്നു. 2032 ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി മഹാരാഷ്ട്രയിലെ പുനെ നഗരത്തെ കാനഡയിലെ മോൺട്രിയലിൽ നടന്ന UCI കോൺഗ്രസ് തെരഞ്ഞെടുത്തു. ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പുനെ അന്താരാഷ്ട്ര സൈക്ലിംഗ് ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ നിരവധി വിദേശ പ്രതിനിധികൾ ഹാൾ വിട്ടിറങ്ങിപ്പോയി. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 73,920-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറ്റലിയിലെ വിദ്യാലയങ്ങളിൽ ബുർഖയ്ക്കും നിഖാബിനും നിരോധനം ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകി. ഓരോ ക്ലാസിലും ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രൈമറി, മിഡിൽ, ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇറ്റാലിയൻ പൌരത്വമില്ലാത്തവർക്കും ഇറ്റാലിയൻ ഭാഷാ പരിജ്ഞാനം കുറഞ്ഞവർക്കും പരമാവധി 30% സീറ്റുകൾ മാത്രമേ അനുവദിക്കൂ. ഈ നടപടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ലെന്നും വിദേശികളായ കുട്ടികളെ സമൂഹവുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗ്ഗങ്ങളാണെന്നും പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ടാൻസാനിയയിൽ നിന്ന് കോംഗോയിലേക്ക് പോവുകയായിരുന്ന ബോട്ട് ടാങ്കനിക തടാകത്തിൽ മറിഞ്ഞ് 41 പേർ മരിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 49 പേരെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാനും ഇന്ന് അനിൽ സാറും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാർമസിസ്റ്റ് ദിനത്തെ കുറിച്ചിട്ടാണ് സാർ. അപ്പോ ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണ്. അപ്പം എന്താണ് സാറിന് ആദ്യം അതിനെ കുറിച്ച് പറയാനുള്ളത്?
7: ഫാർമസിസ്റ്റ് ഡേ ലോകത്തിൽ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ആചരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ചികിത്സയുമായി ബന്ധപ്പെട്ടുമുള്ള ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മനുഷ്യരെല്ലാവരും ജീവിക്കുന്ന അടിസ്ഥാനപരമായ വികാരം എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ്. മരണപ്പെടുമോന്നുള്ള ഭയം, രോഗം വരുമോ എന്നുള്ള ഭയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വികാരം എന്ന് പറയുന്നത് ഭയമാണ്. അപ്പോൾ ആ ഭയം ദൂരീകരിക്കുന്ന ചെങ്ങലകളാണ് ഈ ആരോഗ്യ മേഖലയിലെ, അതുപോലെ ക്രമസമാധാന മേഖല എന്നൊക്കെ പറയുന്നത്. ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫാർമസിസ്റ്റുകൾ. അതിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ ഒരുപാട് പേരെ ആഘോഷിച്ചപ്പോൾ അത്രമേൽ ആഘോഷിക്കപ്പെടാതെ പോയ ഒരു വിഭാഗമാണ് ഫാർമസിസ്റ്റുകളെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ സേവനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മികച്ചതാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആരോഗ്യമേഖലയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ, ആ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, ഇതൊക്കെ തന്നെ ആ മേഖലയെ സംബന്ധിച്ച് എല്ലാവരും ഉത്കണ്ഠപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട പൗരൻ്റെ കടമയെന്ത് എന്ന ചോദ്യത്തിന്, ഇപ്പോൾ ഞാൻ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും തട്ടിപ്പും നടക്കുന്നു എന്ന് വെക്കുക. ആ തട്ടിപ്പിനോട് ഞാൻ പൊരുത്തപ്പെട്ട് എൻ്റെ തൊഴിലാണ് കണ്ണടച്ച് നിൽക്കണമെന്ന് വിചാരിക്കണോ, അതോ കരുത്തോടെ സംസാരിച്ച് പുറത്തിറങ്ങണോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെ ഫാർമസിസ്റ്റുകളാണ് മറുപടി പറയേണ്ടത്.
6: ഓക്കെ, നമുക്കൊരു പാസഞ്ചർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
7: ആ, അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് അപൂർവമായി ഒരു ഫാർമസിസ്റ്റിനെ എനിക്കറിയാം. എൻ്റെ മകളുമായി രാത്രിയിൽ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ ഒരു ഡോക്ടർ ഒരുപാട് മരുന്നുകൾ കുറിച്ചു, ഒരുപാട് മരുന്നുകൾ. അപ്പോൾ ആ ഫാർമസിസ്റ്റ് ഫാർമസി വന്നപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ മരുന്ന് തന്നിട്ട് പറഞ്ഞു, സാറ് നാളെ രാവിലെ വന്ന് മറ്റേ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഈ കുറിച്ച് വെച്ചിരിക്കുന്ന ഒന്നും ഈ രോഗത്തിന് സാധാരണ കുറിച്ച് വെക്കുന്നതല്ല, ഇതുവല്ല വിദേശ രാജ്യത്തുള്ള പിന്നെ പഠിച്ചിട്ട് വന്നതോ അല്ലെങ്കിൽ പരിചയക്കുറവുള്ളതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാണിജ്യ താല്പര്യത്തിനോ വേണ്ടി എഴുതി പറ്റിച്ചതാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ വാങ്ങിക്കണ്ട, നാളെ രാവിലെ വന്ന് മറ്റേ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ കൊണ്ടുവന്ന് കുട്ടിയെ മറ്റേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ മരുന്ന് മുഴുവൻ ഒഴിവാക്കി, ഒന്നോ രണ്ടോ മരുന്നിൽ നിന്നു. അപ്പോൾ അതൊരു ഫാർമസിസ്റ്റിൻ്റെ ഒരു സാമൂഹ്യ ദൗത്യമാണ്. പലരും പക്ഷെ അതിനൊന്നും മെനക്കെടാറില്ല. അപ്പം ഒരു നീണ്ട പുസ്തകം പോലെ എഴുതി കൊടുക്കുന്നത് മുഴുവൻ എടുത്തു കൊടുക്കുന്നു. അവർക്ക് നന്നായി അറിയാം ഈ ഒരു സംവിധാനത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ആ സംവിധാനത്തിൽ നിൽക്കുന്നവർക്കതാണ്. അപ്പൊ അവരാ കാര്യം സമൂഹത്തോട് തുറന്നു പറഞ്ഞ് എനിക്കിതിനകത്ത് പങ്കില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൗത്യം നിറവേറ്റുന്നു എന്ന തരത്തിൽ അത് പറഞ്ഞു പോകാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ആത്മീയ രംഗത്തുള്ളവർ ആത്മീയ ചൂഷണത്തിനെതിരെ രംഗത്ത് വരണം, രാഷ്ട്രീയത്തിലുള്ളവർ രാഷ്ട്രീയ അഴിമതിക്കെതിരെ രംഗത്ത് വരണം, ഔദ്യോഗിക മേഖലയിലുള്ളവർ ഔദ്യോഗിക മേഖലയിലെ അഴിമതിക്കെതിരെ രംഗത്ത് വരണം, ആരോഗ്യ മേഖലയിലുള്ളവർ ആരോഗ്യ മേഖലയിലെ അഴിമതിക്കെതിരെ രംഗത്ത് വരണം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല, അവരെല്ലാം ആ സംവിധാനത്തിൻ്റെ ഭാഗമായി തുടർന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഫാർമസിസ്റ്റുകൾ വല്ലതും ഉണ്ടോ?
6: ഇപ്പം സാറ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇതേപോലെ മരുന്ന് ഇതേപോലെ പിറ്റേന്ന് ദിവസം വേറൊരു ഡോക്ടേഴ്സിനെ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് ഇതേപോലെ അതായത് കൃത്യമായി വാങ്ങിച്ചു എന്നുള്ളത്. അപ്പം ഈ ചില നടക്കുന്ന ഇപ്പം നമ്മളെ മെഡിക്കൽ റെപ്പുകളെല്ലാം നമ്മൾ എല്ലാവരെയും ചിലർക്ക് ഇതേപോലെ തന്നെ അവരുടെ ബ്രാൻഡ്സ് തന്നെ എഴുതണം എന്ന് ഒരു താല്പര്യക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ മാത്രമേ അവരെഴുതാറുള്ളൂ ചില ഡോക്ടേഴ്സിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ. അത് പക്ഷെ അത് എത്ര ബ്രാൻഡ്സ് എത്രത്തോളം കൃത്യമായിട്ട് നമ്മൾക്ക് പേഷ്യൻസിന് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു ചോദ്യം കൂടെ നമുക്ക് ആ ഒരു
7: ലെവലിൽ കൂടി ചോദ്യം ഉയരണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡോക്ടർമാർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ തീരുമാനിക്കുക അതിലൊരു തെറ്റുമില്ല, അവരുടെ ചോയ്സ് ആണ്. പക്ഷെ ആ ബ്രാൻഡുകൾ തീരുമാനിക്കുന്നത് ഒന്നെങ്കിൽ ആ മരുന്നിന്റെ ഗുണം, അല്ലെങ്കിൽ അതിന്റെ അഫോർഡബിലിറ്റി, സാധാരണക്കാരന് വാങ്ങിക്കാൻ കഴിയുന്ന വില, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഘടകമായിരിക്കണം. അതിനു പകരം എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ തരുന്നത് ആരാണ്, എന്നെ വിദേശത്ത് കൊണ്ടുപോകുന്നത് ആരാണ്, എനിക്ക് ബാക്കിയുള്ള ചുറ്റുപാടുണ്ടാക്കി തരുന്ന ആരാണ്, എന്റെ മക്കളുടെ ഫീസ് അടയ്ക്കുന്നത് ആരാണ്, എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരുന്ന ആരാണ്, അവരുടെ മരുന്ന് നോക്കി വരുന്നവനെ മുഴുവൻ തീറ്റിക്കുക, അല്ല പുട്ട് തീറ്റിക്കുന്ന പോലെ തീറ്റിക്കുക എന്ന് പറയുന്ന ഒരു നടപടി ഒരു കാരണവശാലും ശരിയായ നടപടിയല്ല. അത്തരം കാര്യങ്ങൾക്കെതിരെ കൂടി ഈ ഫാർമസി ദിനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ച് സംസാരിക്കും കൂടി സംസാരിക്കാതെ പോകാനൊക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തട്ടിപ്പിൻ്റെ കഥ കേട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞതുപോലെ നേഴ്സസാണ് അതിൻ്റെ ലിങ്ക്. നേഴ്സസ് എന്ന് പറഞ്ഞാൽ മെയിൽ നേഴ്സാണ് കേട്ടോ, ഫീമെയിൽ നേഴ്സല്ല. അതായത് ഒരു ആശുപത്രിയിൽ 27,000 രൂപ വില വരുന്ന ചില മരുന്നുകളുണ്ട്, ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ വെന്റിലേറ്ററിലും ICU ഒക്കെ കിടക്കുന്ന പേഷ്യൻറ്റിന് ഈ മരുന്ന് അവരെഴുതി കൊടുക്കുമ്പോൾ ഫാർമസിയിൽ നിന്ന് വരും, ഈ മരുന്ന് രോഗിക്ക് എടുക്കുന്നില്ല, അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്, അതങ്ങ് പോക്കറ്റ് ഇടും. അപ്പോൾ ഒരു ഭയങ്കര സ്റ്റാർ ഹോസ്പിറ്റലാണ്, അതായത് ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ കുറഞ്ഞത് ഒരു 5+ 10+ ബില്ലേ വരാറുള്ളൂ, അത്തരം ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ 27,000 രൂപ എന്നൊരു സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഒരാളിൻ്റെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഒരു മരുന്ന് ചോദിച്ചപ്പോൾ ഈ ഫാർമസിയിൽ നിന്ന ഫാർമസിസ്റ്റിനൊരു ഡൗട്ട് തോന്നി, എന്താണ് ഈ ഇങ്ങനെ ഈ മരുന്ന് ഈ പേഷ്യൻറ്റിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മേളിലോട്ട് റിപ്പോർട്ട് ചെയ്തു. അത് മേളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് അത് പരിശോധിച്ചപ്പോൾ സമാനമായ രീതിയിൽ കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ ഏതാണ്ട് ഒരു 100-100+ ഈ മെഡിസിൻ പല സെക്ഷനുകളിൽ നിന്ന് പല ആളുകളായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ വലിയ ഫ്രിസ്കിംഗ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ, കയറി വരുമ്പോൾ പരിശോധിക്കുന്നു, തിരിച്ചു പോകുമ്പോൾ പരിശോധിക്കുന്നു. അപ്പോൾ ഈ ഈ നഴ്സുമാരെ തപ്പി പോലീസ് കേസ് എടുപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ കാണാൻ ആദ്യം ഒരു ഡോക്ടർ റെസിഗ്നേഷൻ കൊടുക്കുന്നു. അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു നെക്സസ് പോലെയാണ്. അപ്പോൾ ഈ 27,000 രൂപയുടെ മരുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് രോഗിക്കുന്ന പേരിൽ ഇൻറ്റൻറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയി സെക്കൻഡ് സെയിൽ നടത്തി, അല്ലെങ്കിൽ വിറ്റ് വേറൊരു രൂപത്തിൽ കച്ചവടം നടത്തുകയാണ്, കാശുണ്ടാക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കാപ്പി കുടിക്കുമ്പം അപ്പത്തിന് എത്ര രൂപ ഇട്ട്, ചായക്ക് എത്ര രൂപ ഇട്ട്, കടിക്ക് എത്ര രൂപ ഇട്ട് എന്നൊക്കെ നോക്കുന്നത് പോലെ ആശുപത്രി ബില്ലുകൾ തരുമ്പോൾ ഈ പാഡ് ബില്ല് അടയ്ക്കുമ്പോഴും അത്തരം സന്ദർഭങ്ങളിലും എല്ലാം നമ്മൾ ആ ബില്ല് നോക്കണമെന്ന് മാത്രമല്ല, നമുക്കറിയാവുന്ന ആരെങ്കിലും പിന്നെ ഈ മേഖലയിലുള്ളവരെ കൊണ്ടുവന്ന് ഈ ബില്ല് കാണിക്കണം. ഇപ്പം ഇത്രയൊക്കെ ചാർജ് ഇട്ടേക്കുന്ന റീസണബിൾ ആണോ, ഇത് ശരിയാണോ, അല്ലെങ്കിൽ എവിടോട്ടെങ്കിലും എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിലും, ഞാനിപ്പോൾ ഹോസ്പിറ്റലുകളുടെ പേരൊന്നും പറയുന്നില്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ കിടത്തി ലക്ഷങ്ങളുടെ ബില്ലുകളാണ്, ഒരു കാര്യവുമില്ലാതെ, യാതൊരു തത്വവും നീതിയും ഇല്ലാത്ത, സത്യം പറഞ്ഞാൽ പകൽക്കൊള്ള പോലെ പല സ്ഥലങ്ങളിലും നടക്കുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം വളരെ ഗൗരവമായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഈ പറഞ്ഞ പോലെ ജീവിക്കാനുള്ള ആഗ്രഹം, ഭീതി, രോഗത്തിനോടുള്ള ഭയം, ചികിത്സിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ മുതലെടുത്താണ് ഈ സംഗതി നടത്തുന്നത്. അത് രണ്ടും തമ്മിലിങ്ങനെ, ഇതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസും ഈ ആരോഗ്യരംഗത്തെ പിന്നെ ചൂഷണവും രണ്ടും ഇങ്ങനെ ഇരു കൈകൾ പോലെ ബാലൻസ് ചെയ്താണ് പോകുന്നത്. കാരണം 10 ലക്ഷം 15 ലക്ഷം രൂപയുടെ പിന്നെ എന്താ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്, അതിനെ ആശുപത്രിയിലാക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ബില്ല് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, 5 ന് പകരം അത് ആ ബില്ല് 7 ആവുന്നു. എന്നിട്ട് അവരെ ക്ലയൻസിനോട് പറയുന്നു, അടുത്ത പ്രാവശ്യം 5 എടുക്കരുത്, 10 ബില്ല് എടുക്കണം, ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നു. അപ്പൊ ഈ 5 ഇൻഷുറൻസ് നേരെ 10 പോകുന്നു. ഇത് രണ്ടും ആശുപത്രികളിലും ഈ ഇൻഷുറൻസ് സെക്ടറിലും ഒരേ മുതലാളിയാണ് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ ഫാർമസി രംഗവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ഫാർമസി ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യ മേഖലയിൽ പൊതുവിൽ നിലനിൽക്കുന്ന സംഭവങ്ങളൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ, ചെറിയ ചെറിയ എന്താ പേഷ്യൻസ് കൺസൾട്ടിങ് ഹോസ്പിറ്റലുകൾ, കൊച്ചു കൊച്ചു ഹോസ്പിറ്റലുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനെയൊക്കെ പലതരം നടപ്പിലാക്കാൻ കഴിയാത്ത നിയമം കൊണ്ടുവന്നാണ് അതിനെയൊക്കെ പ്രതിസന്ധിയിലാക്കി അതൊക്കെ അടച്ചു പൂട്ടിയത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ലിനിക്കിൽ പോലും ആംബുലൻസ് വേണം, എമർജൻസി ഡോക്ടർ വേണം, ആ സംവിധാനം വേണം, ഈ സംവിധാനം വേണം, ഇതൊക്കെ പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ല, ഇതൊക്കെ അടച്ചു പോകാൻ വേണ്ടിയിട്ടാണ്.
6: നമുക്കൊരു പാസഞ്ചർ ലൈനിൽ വെയിറ്റിംഗ് ആയിട്ടുണ്ട്. നമസ്കാരം.
8: ഹലോ.
6: നമസ്കാരം.
8: നമസ്കാരം. ഈ ഫാർമസിന്റെ കാര്യം പറഞ്ഞല്ലേ, അത് ചില ഫാർമസി ചെന്നും മരുന്ന് ചോദിക്കുമ്പോ പെൺപിള്ളേർ അങ്ങ് ദേഷ്യപ്പെട്ടുള്ള
7: സംസാരം,
8: നമ്മള് സംശയം ചോദിക്കുമ്പോ ആ സംശയം ചോദിക്കുമ്പോ ഉടനെ ദേഷ്യപ്പെട്ട സംസാരം, നമ്മളെ ഡോക്ടർ ചെന്ന് പരാതി പറയുന്ന പറയുന്നു സാരമില്ലെന്ന് പറയുന്നു. ഡോക്ടർമാരും അതേപോലെ തന്നെ ഒരു രോഗം ചെന്ന് നമ്മളെ കാണിക്കുമ്പോ നല്ല രീതിയിൽ പരിശോധിക്കുന്നില്ല. ഈ കരുതമ്പള്ളി ഡോക്ടർ ശരിയല്ല, ഡോക്ടർമാരെ ശരിയല്ല സാറേ. അനിൽ സാറേ, ഞാനാ സൈജയാ.
7: പറയൂ.
8: ജന്നി വന്ന തോട്ട്.
7: ശരി ശരി ശരി ശരി.
8: അങ്ങനെ എന്റെ ഈ കൈയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന കാണിച്ചതിനൊക്കെ നമ്മളെ പണ്ടത്തെ സ്വാമിമാര് കുറുപ്പണി എഴുതുന്നതൊക്കെ എഴുതുന്നത് നല്ല രീതിയിൽ നോക്കുന്നില്ല സാറേ.
7: ശരി ശരി ശരി.
8: അതുകൊണ്ട് ആ ഒരു പരാതി എനിക്കുണ്ട്.
6: ആരോഗ്യ മേഖലയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സെഗ്മെന്റ് നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് കംപ്ലയിൻസ് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുറച്ചുപേർ ഇങ്ങനെ കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ട്.
7: രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡോക്ടർമാരുടെ ജോലി ഭാരം ഇപ്പോ അവർ നോക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ അവർ തന്നെ ആ ഇതിനകത്ത് എല്ലാ എപ്പോഴും ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏത് മേഖലയിലാണോ സർവീസ് ചെയ്യുന്നത് അവിടെ പാഷനേറ്റായിട്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് ബെസ്റ്റ് സർവീസ് ഡെലിവറി ചെയ്യാൻ
6: പറ്റുള്ളൂ.
7: അതല്ലാതെ നമ്മളാകെ അസ്വസ്ഥരായി ടെൻഷനായി ഫ്രസ്ട്രേറ്റഡ് ആയൊക്കെ ഇരുന്നാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗികളെയോ ആ സിറ്റുവേഷനെയോ ഒന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരും. ഒരുപക്ഷെ അത്തരമൊരു പ്രശ്നമാകാം ഇതുപോലെ ഉന്നയിച്ചത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേഖലകളൊക്കെ നോക്കുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു മേഖല എന്നുള്ള നിലയിൽ കുറച്ചുകൂടി താല്പര്യത്തോടെയും കുറച്ചുകൂടി ഇഷ്ടത്തോടെയൊക്കെ പെരുമാറണം. പിന്നെ ഇവരൊക്കെ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, നമ്മളിപ്പോൾ പല ഹോസ്പിറ്റലുകളിലും അവിടെയൊക്കെ ചെന്നാൽ ഈ പറഞ്ഞ ജന ആളുകളോട് പെരുമാറുന്ന രീതി തന്നെ ഒരു മാന്യമായി പെരുമാറിയാൽ തന്നെ പലപ്പോഴും മനുഷ്യർ
6: ഗവൺമെന്റ് സെക്ടറിലെ ജോലി ചെയ്ത് നിൽക്കുന്നവർക്ക് കുറച്ച് ശാഠ്യം ഇതിനകത്ത് കൂടുതലാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ?
7: ഇപ്പൊ നമ്മളോട് പെരുമാറുന്നത് ഇപ്പൊ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്നറിയോ?
6: കാര്യം പൊതുവേ നേരത്തെ നമ്മള് നേഴ്സ് ചിലപ്പം എല്ലാവർക്കും പൊതുവെ കംപ്ലയിൻസ് നേഴ്സുമാരെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ഇതിപ്പോ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, നേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫാർമസിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ ഒരു കംപ്ലയിൻസ് നമുക്ക് വരാറുണ്ട്. അപ്പം ഈ പ്രൈവറ്റും അല്ലെങ്കിൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇവരിങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
9: ഹലോ.
6: നമസ്കാരം.
9: നമസ്കാരം. അല്ലേട്ടോ.
7: അല്ലേട്ടോ.
9: നമസ്കാരം. സുഖല്ലേ? പിന്നെ അപ്പൊ എനിക്കൊരുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുന്നത്, ഞാൻ കരുതപ്പള്ളി, എനിക്ക് പൊതുവെ നട്ടലിനിശ്ശേരി വളവും നകൽച്ചയും മൊത്ത ജോയിന്റുകൾക്കെല്ലാം തേയ്മാനോ. ഞാൻ അങ്ങനെ സഹിക്കാമില്ലാത്ത വേദന വന്നപ്പോ നമ്മളെ ഓർത്തയെ കാണിക്കാൻ പോയി കരുതപ്പള്ളി. അവിടെ ഭയങ്കര പേഷ്യൻസാ, ഭയങ്കര തിരക്കാ. അപ്പൊ എനിക്ക് കിട്ടിയ 158 നമ്പര് നിന്ന് എനിക്ക് വേദന സഹിക്കാൻ പയ്യാ, എന്റെ കൈക്ക് ഭയങ്കര വേദന, കൈ പൊക്കാനും താക്കാനും പയ്യാം. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ച് അദ്ദേഹം പെട്ടെന്ന് നോക്കിയിട്ട് ഒരു ഗുളിയൊക്കെ കുറച്ച് കുറിച്ച് തന്നിട്ട് കുറവില്ലെങ്കിൽ അടുത്താഴ്ച വരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചോട്ടെ, എനിക്ക് ആ മെഡിസിനെ കുറിച്ച് ഞാൻ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചോദിച്ചും പറഞ്ഞു കുഴപ്പമില്ല, ഇത് കഴിക്കുമ്പോൾ മാറുമായിരിക്കും, വലിയ വലിയതായിട്ടൊന്നും പെയിൻ വേദന കുറയുന്ന ഇതൊന്നുമില്ല. നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടുത്ത് നമ്മുടെ ഇവിടെ എൻ്റെ ഒരു ബന്ധു നമ്മുടെ കുറ്റിപ്പുറത്ത്, അങ്ങനെ ഞാൻ പിന്നെ വേദന സഹിക്കാൻ പിന്നെ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തല്ലേ, എന്തായാലും ഒന്നും കൂടെ കൊണ്ട് കാണിച്ചിരിക്കാന്നും പറഞ്ഞ് പിന്നെയും ഞാൻ പോയി. പിന്നെ ഇദ്ദേഹം വേറൊരു മരുന്ന് കുറിച്ചു തന്നു, അതും കഴിച്ചോട്ട് രക്ഷയില്ല. പിന്നെ ഞാൻ വിചാരിച്ച ഇത്രയും പോയി നമ്മൾ വെയിറ്റ് ചെയ്ത് സർക്കാർ ആശുപത്രിയാന്നും പറഞ്ഞ് നമ്മൾ പോയി നമ്മുടെ ടൈമും വേസ്റ്റ് ആക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വേദനയ്ക്ക് ഒരു കുറവില്ല പറഞ്ഞു. ഞാൻ പിന്നെ നമ്മളെ ജയരാജ് സാറുണ്ട് റിട്ടയർഡായ, സാറിന്റെ വീട്ടിൽ പോയി. സാറിന്റെ വീട്ടിൽ പോയി സാറിനെ കാണിച്ചപ്പോ സാറ് പറഞ്ഞു ഇത് കഴിക്കാത്ത മൊത്തം നിരുമ്പള്ളം എല്ലാം കിട്ടിക്കിടക്കുക കുഞ്ഞെ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. സാറ് നിസ്സാരമായ ഒരു ചെറിയ ടാബ്ലറ്റ് എഴുതി തന്ന് അത് സുഖേദമായി. പിന്നെ ഞാൻ ആ സാറിന്റെ അടുത്ത് പോത്തോളൂ. ഇപ്പം വരെ എനിക്കൊരു കുഴപ്പമില്ല, ഹെൽത്ത് പരമായിട്ട് സാർ എല്ലാം നല്ലൊരു സമീപനം. ആ ഡോക്ടർ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച ആ ഡോക്ടറുടെ നമുക്കൊരു അരമണിക്കൂർ തരും സാറ്, നല്ലൊരു ഡോക്ടറാ സാർ. അത് അങ്ങനെയൊക്കെ ഒരു ഡോക്ടറൊക്കെ ഒരു സമൂഹത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം.
7: ഓക്കെ,
9: ഗോഡ് ബ്ലസ് യു സാർ.
7: ഓക്കെ, താങ്ക്യൂ, താങ്ക്യൂ. അങ്ങനെയാണ്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, കാരണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പം പിന്നെ ഇതിൽ പൊതുവിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെപ്പോഴും നമ്മളെപ്പോഴും കമ്മിറ്റ്മെന്റ് പോലെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുകയും പറയുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ ദുർബലനോട് ബലം കാണിച്ചിട്ടൊരു കാര്യമില്ല. ഈ സമൂഹത്തിൽ ദുർബലനും പാവപ്പെട്ടവനുമായ ഒരു രോഗി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ, അവനെ തലയാടി പറിച്ച് അവനെ റെഡിയാക്കി ശരിപ്പെടുത്തി അവനെ കത്തിച്ച് ആകാശത്തേക്ക് കയറ്റി വിടുന്ന പോലത്തെ ഒന്നൊരു സമീപനം മനുഷ്യത്വപരമായി ഒട്ടും നീതിയുള്ള സമീപനമല്ല. അപ്പം നമ്മളൊരു മേഖലയിൽ തൊഴിലെടുക്കാൻ വിധിച്ചാൽ, ആ തൊഴിലെടുക്കാൻ തീരുമാനിക്കുന്ന മേഖലയിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവം എന്താണോ, ആ സന്തോഷകരമായ അനുഭവം നമ്മുടെ മുന്നിലെത്തുന്ന രോഗിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും നൽകുക എന്നുള്ളതാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി ചെയ്യേണ്ടത് വളരെ അനിവാര്യമുള്ള കാര്യമാണ്.
10: അതെ, അതെ, അതെ, അതെ.
7: പിന്നെ ബാക്കി എല്ലാവരിലും എന്ന പോലെ ഫാർമസിസ്റ്റുമാരിൽ വേറൊരു സാധനം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെഡിക്കൽ സ്റ്റോർ ഒരെങ്കിലും തുടങ്ങി അതിൻ്റെ അടുത്ത് തന്നെ അടുത്ത പഠിച്ചാളും തൊട്ടടുത്ത് തന്നെ തുടങ്ങും, അതിൻ്റെ അടുത്ത ആൾ അതിൻ്റെ അടുത്ത് തന്നെ തുടങ്ങും, എന്നിട്ട് മൂന്നും കൂടെ അടയ്ക്കും.
10: പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
11: നമസ്കാരം മോളെ. സുമയ്യ
10: നമസ്കാരം.
11: മോളെ, എനിക്ക് ഒരു അനുഭവം ഉണ്ടായതുപോലെ.
10: എന്തായിരുന്നു?
11: എനിക്കിപ്പോ ഇപ്പൊ ഈ അടുത്ത സമയത്ത് പോണേ, ഈ ഓണത്തിന് മുമ്പ് നടുവേദന ചെറുതായിട്ട് വന്ന്, ഞാനത് ഒരു ദിവസം കാര്യമൊക്കെ ആയിരുന്നു. പിറ്റേന്ന് ഞാൻ ആശുപത്രിയിൽ പോയി, കരുതാപ്പള്ളി. ഞാൻ അവിടെ ചെന്ന് ഓർത്തോയ്ക്ക് തന്നെ ഒരു ചീട്ടെടുത്ത് കാണിച്ച്, രണ്ടു പ്രാവശ്യം കാണിച്ചിട്ടും എനിക്കൊരു കുറവില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം ജഗത്ത് ഡോക്ടറെ ഒന്ന് കാണിക്കാവുന്നു. ഞാൻ ചെന്ന് ഈ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇതിന്റെ ആളല്ല, ഓർത്തോയാന്ന്. ഞാൻ പറഞ്ഞ ഡോക്ടർ എനിക്ക് രണ്ടു പ്രാവശ്യം കാണിച്ചിട്ട് ഒരു കുറവില്ല. അപ്പൊ ഡോക്ടർ എനിക്ക് അവിടുന്ന് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മുഴയുടെ ഭാഗമൊക്കെ നോക്കുന്നു, എനിക്ക് ഇതല്ല. ഞാൻ പറഞ്ഞ ഡോക്ടർ എങ്ങനെ പറയില്ലെന്ന് എന്റെ താഴ്മയായിട്ട് ഞാൻ പറഞ്ഞപ്പോ എനിക്കൊരു 10 ഉടേക്ക് കുറിച്ച് തന്നു. ഇവിടെ കാണത്തില്ല, പുറത്തുനിന്ന് മേടിച്ച് ഒരു ഇഞ്ചക്ഷന് അവിടുന്ന് കുറിച്ച്. മോളെ, എനിക്ക് ഒരു രണ്ടു ദിവസം കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ കൂഞ്ഞി നടന്ന് ഞാൻ പിന്നെ നല്ലതുപോലെ തോന്നുന്നു. എനിക്ക് അതോടുകൂടി അതങ്ങ് മാറി. അതേപോലെ ഫാർമസിയിലെ കാര്യം പറയാം. ഒരു കാരണവശാലും നമ്മൾ ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതി തന്ന, ഒന്നാമത്തെ കാര്യം എനിക്ക് സോഡിയത്തിന്റെ ഒരു വിഷയമുണ്ട്. മോളെ, ഇത് എന്തോത്തിനാന്നൊന്ന് ചോദിച്ചാ പറയും. അത് ഡോക്ടറോട് പോയി ചോദിക്കും. ഈ ഫാർമസിയിൽ ഇങ്ങനെയൊക്കെ ചില പിള്ളേരുണ്ട്, എല്ലാവരും ഇല്ല, അതിൽ ചിലര് നല്ലവരുണ്ടോ മോളെ? പ്രായം ഉള്ളവരാ അമ്മ ചോദിക്കുന്നു. ഞാൻ അന്നേരം പറയും, മോളെ എനിക്ക് സോഡിയത്തിന്റെ വിഷയമുണ്ട്, മറവിയുണ്ട്. അത് ഞങ്ങൾക്ക് അതിന്റെ ജോലിയല്ല, അതൊക്കെ ഡോക്ടറോട് ഒന്ന് ചോദിക്കാൻ പറയും. അതേപോലെ തന്നെ ഈ ലാൻഡസ് ഡോക്ടർ നല്ല ഡോക്ടറാ. അപ്പൊ പ്രായം ചെന്നവര് അമ്മ ഇടയ്ക്ക് കൂടെ അവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഈ 70 വയസ്സൊക്കെ ഉള്ളവര് അങ്ങ് തിരക്കിട്ട് നമ്മളെ അവിടെ ചെന്ന് നിന്ന് അങ്ങ് കയറിയാൽ അദ്ദേഹം ഒന്നും പറയത്തില്ല. മറ്റുള്ളവരും എന്തെങ്കിലും പറഞ്ഞാലും ഈ ഡോക്ടർ നമ്മളെ നല്ല രീതിയിൽ നോക്കിയേ ചെയ്യും, നല്ല ഇടപെടലും. അങ്ങനെയുള്ളവരും
10: ഉണ്ട്.
11: ചില മെഡിസിൻ നമുക്ക് വളരെ
10: ഫലപ്രദമാണ്. അപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അതിന്റേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്.
7: ബ്ലെൻഡ് ഓഫ് തിങ്സ് ആണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു കൂട്ടം കാര്യങ്ങളുടെ ഒരു മിക്സ് ആണ്, അനുകൂലമായും പ്രതികൂലമായും ഒക്കെയുള്ള ഒരുപാട് സംഗതികൾ ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ മനുഷ്യരോട് നല്ല ഇടപെടൽ, നല്ല പെരുമാറ്റം, പിന്നെ ചൂഷണത്തിന്റെ ഭാഗമായിരിക്കുക, ആ ഭാഗമാകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനിയൊരു ഒരു ഒരു ഒരു ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം
10: ഇപ്പം മിക്കുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും CCTV ക്യാമറകൾ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സും അതേപോലെ തന്നെ ഡ്രഗ് കൺട്രോൾ ഓഫീസും നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ചില മെഡിസിൻ്റെ അബ്യൂസുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും ഈ അഡിക്ഷൻ കൊടുക്കുന്ന മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫാർമസിസ്റ്റുകാർക്ക് കൃത്യമായിട്ട് അത് അറിയാം. അതേപോലെ തന്നെ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കഞ്ചാവ് അല്ലെങ്കിൽ അതേപോലുള്ള മയക്കുമരുന്ന് എൻ്റെയൊക്കെ അഡിക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മെഡിസിൻസ് അഡിക്ഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില മെഡിസിൻസ് അഡിക്ഷനായിട്ട് നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
7: ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ ഗൗരവമാംവിധം പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണുള്ളത്. അത് ഇന്നത്തെ കാലത്ത് മുൻപത്തേതിനേക്കാൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. അവിടെയാണ് തൂഫാൻ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രസക്തി വരുന്നത്. ഈ എനിക്ക് വളരെ അറിയാവുന്ന ചില സംഗതികളിൽ നിന്ന് ഈ ആരോഗ്യമേഖലയിലുള്ള പലരും ഇതിൻ്റെ യൂസേഴ്സോ ഇതിൻ്റെ കണ്ണികളോ ആയിട്ടൊക്കെ പല ഘട്ടങ്ങളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുന്നവർ, ഇത് വിൽക്കുന്നവർ, ഇതിൻ്റെ ബ്രോക്കർമാർ, കാരണം ഇതിന് നല്ല വരുമാനമുണ്ട്, നല്ല ലാഭമുണ്ട്, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ആരോഗ്യമേഖലയിൽ തന്നെ മയക്കുമരുന്നിൻ്റെ കച്ചവടവും മയക്കുമരുന്നിൻ്റെ മരുന്നെഴുത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ദുരന്തപൂർണമായ
10: നമുക്കൊരു പാസഞ്ചർ മീറ്റിംഗ് ആയിട്ടുണ്ട്. നമസ്കാരം
12: അനിൽ സാറേ. നമസ്കാരം.
7: നമസ്കാരം.
10: നമസ്കാരം
12: സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഞാന് ഇപ്പോഴെങ്ങുമല്ല, ഇപ്പൊ ഒന്ന് രണ്ട് വർഷമായി. പിന്നെ ഞാൻ കരുനാപ്പള്ളി ആശുപത്രിയിൽ എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ കൂടി. പിന്നെ അവിടെ ചെന്നപ്പോ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞ് ഓർത്തോ ഡോക്ടർ ഒന്ന് കാണും, കൈക്കും കാലിലും പെരിപ്പുണ്ടെങ്കിൽ ഓർത്തോ ഡോക്ടർ ഒന്ന് കാണുന്ന് പറഞ്ഞു. അന്ന് അരുൺ തോമസ് ഡോക്ടറായിരുന്നു. ഞാൻ കയറി ചെന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് തീരെ വയ്യ, ഞാൻ എനിക്ക് കഴിക്കാൻ നിൽക്കാനും ഒന്നും വയ്യ, കൈക്കും കാലിലും ഒക്കെ ഭയങ്കര പെരിപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് പെട്ടെന്ന് ഡോക്ടർ പറയുക, അത് പെരിപ്പിന് ഇവിടെ ഇല്ല ചികിത്സ, ഇവിടെ പെരിപ്പിനൊന്നും ചികിത്സയില്ല. എന്റെ അപ്പുറത്ത് വേറൊരു ഡോക്ടർ ഇരുന്നേച്ച, ആ ഡോക്ടർ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ചീട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അപ്പുറത്തെ ഡോക്ടറെ കണ്ട്, അടുത്തിരിക്കുന്ന ഡോക്ടറെ കണ്ട്, ആ ഡോക്ടർ മരുന്ന് എഴുതി തന്ന, അവിടെ നിന്നും മരുന്ന് തന്ന്, പുറത്തൊന്നും എഴുതി തന്ന് കേട്ടാ. അപ്പോഴത്തേക്കും ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. അങ്ങനെ ഒരു രോഗികളോട് പറയരുത് സാറേ,
10: അത്രക്കും
12: വിഷമിച്ചാ ഞാൻ അവിടെ ചെന്നത്.
10: അതെ അതെ അതെ അതെ.
12: ശരി സാർ.
10: ഓക്കെ, അതാണ് ഇതേപോലെ നമ്മള്.
7: പിന്നെ അതൊരു കാര്യം മനസ്സിലായില്ലേ, അതായത് ഈ ഈ പെരുമാറ്റവും
10: അതെ
7: ശൈലിയും ആ ശീലങ്ങളുമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്തെക്കാൾ വലിയ പെയിൻഫുൾ ആവുന്നത്. ഇപ്പൊ ഈ വരുന്നവർക്ക് പലർക്കും അവരോട് അവരുടെ മരുന്ന് എന്ന് പറയുന്നത് ഒരു ഗസ്സാണ്. ഇപ്പൊ നമുക്ക് ഒരു രോഗത്തിന് ഒരു മരുന്ന് എഴുതുന്നത് ഒരു ഒരു അവരുടെ പഠനവും എക്സ്പീരിയൻസും ഗവേഷണ ഫലങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ഒരു സംഗതിയാണ്. അതായിരിക്കാം, ഇന്നതായിരിക്കാം കാരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു നെഞ്ചരിച്ചിലുമായിട്ട് ചെല്ലുന്നു, അസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു കാരണമായിരിക്കാം ആ മരുന്ന് എഴുതുന്നത്. അത് ചിലപ്പം മേ ബി ക്യൂറബിൾ ഓർ നോട്ട്, ചിലപ്പോൾ അത് ചികിത്സയ്ക്ക് ഭേദമാക്കപ്പെടാം അല്ലെങ്കിൽ മാറാതിരിക്കാം. പക്ഷേ അവരോടുള്ള പെരുമാറ്റം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ആ സമീപനത്തിലാണ് ഇപ്പൊ ഈ പറയുന്ന പലർക്കും പരാതിയും
10: വലിയ പ്രശ്നമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് ഇപ്പം ആരോട് വേണമെങ്കിലും ആകാം, ഈ ആരോഗ്യ പ്രവർത്തകർ ഇപ്പം ഡോക്ടറോ നഴ്സോ ഫാർമസിസ്റ്റോ ആരെങ്കിലും ആയിട്ട് നമ്മളൊന്ന് സംസാരിച്ച് നല്ലപോലെ ഒന്ന് അവരോടൊന്ന് കൈൻഡായിട്ട് സംസാരിച്ചാൽ തന്നെ അവർക്കൊരു ക്യൂറബിൾ ആകും എന്ന്.
7: അതെ അതെ, അത് മാത്രമല്ല അവരെല്ലാ കാലത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ ഒരു നല്ല മോളുണ്ടായിരുന്നു, നല്ലപോലെ നമ്മുടെ അടുത്ത് പെരുമാറുമായിരുന്നു, നല്ല ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്.
10: ഫാർമസിയിലാണെങ്കിലും ആ എന്നെ മരുന്ന് ആ കൊച്ചിനെ അറിയാം, അവിടെ നിൽക്കുന്നവരായാണെങ്കിൽ ആ കൊച്ചിനെ
7: അതാണ്
10: ആ
7: ചീട്ട് ഡോക്ടർ എഴുതി കൊണ്ടുവരുന്ന ചീട്ടൊന്ന് വാങ്ങിച്ചിട്ട് അതൊന്ന് വായിച്ചിട്ട് അവരെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ തന്നെ എന്ത് കാര്യമുള്ളത്. സി അങ്ങനിപ്പോ ഈ കടുകട്ടിയോടെ പിന്നെ ആരോടും മിണ്ടാതെ എല്ലാം ചാടിക്കടിക്കാൻ ചെല്ലുന്ന പട്ടിയുടെ കൂട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറിയേണ്ട എന്താ കാര്യം? അതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. ഈ മനുഷ്യനോട് വളരെ മാന്യമായി പെരുമാറുക, മനോഹരമായി ഇടപെടുക, ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ആശ്വസിപ്പിക്കുക, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈ സെഗ്മെന്റ് തന്നെ അങ്ങ് ഉപേക്ഷിച്ച് അവരവരുടെ ലോകത്തങ്ങ് ഒതുങ്ങിക്കൂടണം. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ആണുങ്ങളാണെങ്കിലും എവിടെങ്കിലും കടത്തണയിലോ പെണ്ണുങ്ങളാണെങ്കിലും അടുക്കളയിലോ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടണം. പക്ഷേ അതിന് പകരം ഒരു പബ്ലിക് ലൈഫുമായി നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ ആ പബ്ലിക് ലൈഫ് കൊണ്ട് പിന്നെ നമ്മുടെ മുന്നിലെത്തുന്ന മനുഷ്യർക്ക്, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാരണത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള എഫേർട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും.
10: ഇവർ കുറച്ചും കൂടെ അതിനകത്ത് കമ്മിറ്റ്മെന്റ്സ് ഇടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ലേ പേഷ്യൻസിന്റെ അടുത്തും അതേപോലെ തന്നെ അവരുടെ അടുത്ത് വരുന്ന ആളുകളോടും ആരോടായാലും നമ്മൾ കുറച്ചും കൂടെ ഈ പബ്ലിക് ലൈഫിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അവരോട് കുറച്ചും കൂടെ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ആകാം.
7: അത് അത്യാവശ്യമാണ്. പിന്നെ ഇതിനിടയിൽ ഞാൻ ഈ സബ്ജക്ട് അല്ലാതൊരു സബ്ജക്ട് ഒന്ന് പരാമർശിക്കുകയാണ്. നമ്മുടെ പരബ്രഹ്മ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ മനുഷ്യരോടുള്ള സ്നേഹം ചേർത്ത് പിടിക്കലൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ കാളകെട്ട് മഹോത്സവം കഴിഞ്ഞ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. കുറേ പ്രദേശങ്ങളിൽ ഇതുവരെ വൈദ്യുതി ബന്ധം പോലും സ്ഥാപിക്കാൻ കഴിയാത്തവണ്ണം ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർന്ന് തരിപ്പണമായി, വൈദ്യുതിയാകെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതിവിശേഷം. അതൊരു വലിയ സാമൂഹ്യ ദുരന്തമാണ്. അത് അതുമായി ബന്ധപ്പെടുന്നവർ, അത് കരക്കാരായാലും ക്ഷേത്രഭരണ സമിതിക്കാരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയ പാർട്ടികളായാലും അക്കാര്യത്തിലൊരു ഒരു ഒരു ഒരു പൊതുതാൽപര്യവും ഒരു ഇരുന്നുള്ള ചർച്ചയും നടത്തി ജനങ്ങളെ പീഡിപ്പിക്കുന്നു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസം ഒന്നുമില്ല. ജനങ്ങൾ ഇതിൻ്റെ പീഡനം അനുഭവിക്കുന്നു. നമ്മൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ പവർ കട്ട് നടത്തുന്ന ഒരു സർക്കാരിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുമ്പോഴാണ് 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂറായി പല പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പോലും ഇല്ലാതെ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കുന്നത് ശരിയല്ല. നമ്മൾ സാധാരണ പറയാറുള്ളത് പിന്നെ ആചാരങ്ങൾ പഴമകളൊക്കെ നമ്മൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. അമ്പലത്തിലെ ആയാലും പള്ളികളിലെ ആയാലും ഒക്കെ ആചാരങ്ങൾ അതിൻ്റെ പഴമകളോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഈ പഴമകളിലൊന്നും അതിഭീകരവും മാരകവുമായ കെട്ടുകുതിരകളോ അതിൻ്റെ സംവിധാനങ്ങളോ പിന്നെ എത്ര അടിയാ, എനിക്കറിയില്ല എത്ര അടിയാണ് ഏറ്റവും ഉയരം എന്നൊക്കെ, അത്രയും ഉയരത്തിലുള്ള പിന്നെ ഇത് ഉണ്ടാക്കി റോഡിലൂടെ വലിച്ച് നമ്മുടെ റോഡുകൾ കംപ്ലീറ്റ് താറുമാറായി ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളുടെ മേൽ വെക്കരുത്. അത് ആരെങ്കിലും ഏറ്റെടുത്തേ മതിയാവും. ഒന്നെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ കൺസേൺഡ് പഞ്ചായത്തുകൾ, അല്ലെങ്കിൽ അത് നടത്തുന്ന ക്ഷേത്രം, ആരാണോ അതിൻ്റെ ഒരു സംഗതി, ആ തരത്തിൽ അതിനെ നമ്മൾ നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അത് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അതേതെങ്കിലും അധികാരികളെ അറിയിക്കണം, അത് ചെയ്യണം എന്നൊക്കെയുള്ളത്. അതൊരു വളരെ വളരെ വളരെ വേദനാകരമായ ഒരു സാഹചര്യമാണ്. സന്തോഷം ഇഷ്ടമാണ്, ആചാരങ്ങൾ ഇഷ്ടമാണ്, ചേർന്ന് നിൽക്കുന്നത് ഇഷ്ടമാണ്, ഇതെല്ലാം ഇഷ്ടമാണ്. പക്ഷേ അതിനോടുകൂടി തന്നെ ഇപ്പോൾ ആ പ്രദേശത്തുള്ള ആശുപത്രികളുടെ സംവിധാനങ്ങൾ, വീടുകളുടെ സംവിധാനങ്ങൾ, കിടപ്പ് രോഗികൾ, തളർന്നു കിടക്കുന്നവർ എന്തെല്ലാം അവസ്ഥയിൽ കാണും. ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ കാണും. വൈദ്യുതി ഇല്ലെങ്കിൽ പ്രതിസന്ധിയിലായി പോകുന്ന ഒരുപാട് മനുഷ്യർ കാണും. അവിടെയാണ് 72 മണിക്കൂർ കറണ്ട് പോവുക എന്ന് പറഞ്ഞാൽ യുദ്ധസ്ഥലങ്ങളിൽ പോലും ഒരു പക്ഷേ ആദ്യം പുനഃസ്ഥാപിക്കുന്നത് വൈദ്യുതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായതായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോയതാണ്. അതൊരു ഗൗരവമായ വിഷയം തന്നെയാണ്.
10: ഓക്കെ, നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
7: ഹലോ.
13: ഹലോ, നമസ്കാരം.
7: നമസ്കാരം.
13: ആ, എന്റെ റേഡിയോ?
7: ആ, അതെ.
13: എന്റെ പേര് ഷീജ എന്നാണ്.
7: ആ, പറയൂ.
13: ആ, ഞാൻ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നാണ്. പാർന്ന് സിസ്റ്റേ അതിന്റെ ചർച്ചാ വിഷയമായതുകൊണ്ട് വിളിച്ചതാണ്.
7: ആ, ഓക്കെ. ഷീജ ഫാർമസിസ്റ്റ് ആണോ?
13: അല്ല, എന്റെ ഹസ്ബൻഡ്.
7: ആഹാ.
13: അവര് ആ ഫീൽഡിന് മാത്രമാണ്. ഞാൻ ഏറ്റവും ഒരു നല്ലൊരു നോക്കിക്കാട്ടൊരു തൊഴിലാണത്. എന്റെ കുടുംബം പോണത് അതിനാണ്. എന്നാലും അതൊരു നല്ലൊരു ഫീൽഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
7: എന്താണ് നല്ല ഫീൽഡാന്ന് തോന്നാൻ ഷീജയ്ക്ക് കാരണം?
13: അതായത് ആള് ഹസ്ബൻഡ് ലൈഫ് ജോലിയാ ഉള്ളൂ, ആ ഒരു ജോലിയാണ് ചെയ്തിരിക്കുന്നത്.
7: ഓക്കെ.
13: ആളുടെ അപ്പ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങിയതും മെഡിക്കൽ ഷോപ്പിലാണ്.
7: ഓക്കെ.
13: ആ, ഇപ്പൊ പാലക്കാട് ജില്ലയില് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്.
7: ആ, ഈ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഈ പേഷ്യൻസും പ്രിസ്ക്രിപ്ഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഷീജയോട് പുള്ളി പറയാറുണ്ടോ?
13: ഇല്ല, ഞാൻ ഇടയ്ക്ക് ഇപ്പം പോവുക, നോക്കിക്കാണുക. മെഡിക്കൽ ഷോപ്പിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോ എനിക്ക് അവരുടെ ഒരു തൊഴില് നല്ലൊരു
7: അതെന്താണ് നല്ലതെന്ന് തോന്നാൻ കാരണം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് വൈ യു ഫീൽ?
13: അതായത് ഇപ്പൊ ആളെ പറ്റി മറ്റുള്ളവർ പറയുമ്പോ ഇപ്പൊ ആരെങ്കിലും പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. ഞാൻ വർക്ക് ചെയ്യാണ് സാർ, ഞാൻ അഡ്വക്കേറ്റ് ഇവിടെ ചിറ്റൂർ കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പോയവർ ഞങ്ങളുടെ അടുത്ത്
7: പറയും. നിയമവും ആരോഗ്യവും നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിലുണ്ട്. നിയമവും ആരോഗ്യവും
13: കുട്ടി ചെറുപ്പത്തില് മക്കള് പറയും, മകൻ ചെറുപ്പത്തില് ബുദ്ധി വെക്കുന്നത് പറയും, അമ്മ അമ്മ വക്കീലാണ്.
7: കേൾക്കുന്നുണ്ട്?
13: അത് തന്നെ. അപ്പൊ മറ്റുള്ളവർ പറയും ഇങ്ങനെ ആ ഒരു നമ്മൾ മെഡിക്കൽ ഷോപ്പിക്ക് പോകുന്നത് ഏതൊരു അവസ്ഥയിലാണെന്ന് നമുക്ക് അറിയാലോ. വയ്യാണ്ടും സുഖമില്ലാണ്ടും അത്രത്തോളം ഭക്ഷണത്തിൽ പോണെന്ന് അറിയില്ല.
7: അപ്പൊ
13: അവിടെ പോയിട്ട് അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണോ എനിക്കറിയാതെ.
7: അദ്ദേഹത്തിന്റെ പേരെന്താണ്?
13: മറ്റുള്ളവര് പറഞ്ഞിട്ടും
7: അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് അദ്ദേഹത്തിന്റെ
13: പേര് ഷീജ, ഹസ്ബൻഡിന്റെ പേര് ജയൻ.
7: ജയൻ
13: പുള്ളിക്കാരൻ പാലക്കാട് പരശുരാം മെഡിക്കൽ സേ പറയും.
7: പാലക്കാട് പരശുരാം മെഡിക്കൽ. ഓക്കെ,
13: അതെ, പേര് കേട്ടത് മെഡിക്കൽ ഷോപ്പാണ്, പാലക്കാട് ജില്ലയിൽ തന്നെ.
10: എത്ര വർഷമായി മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ട്?
13: 35 കൊല്ലമായി. സ്വന്തമായിട്ടല്ല മാഡം,
10: സെയിൽസ്മാൻ. ഓക്കെ ഓക്കെ
13: ഓക്കെ
10: ഓക്കെ. അപ്പം
7: അപ്പൊ ഹസ്ബൻഡിനോട് ആശംസകൾ അറിയിക്കുക ഇന്നത്തെ ദിവസത്തിന്റെ, നമ്മൾ സംസാരിച്ചെന്ന് പറയുക. ഓക്കെ
10: ഓക്കെ. അപ്പോ ഇത്രയും ഇത്രയും വർഷങ്ങൾ കൊണ്ട് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന
7: വർഷങ്ങൾ കൊണ്ട് മാത്രമല്ല, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. അംബികയും രാധികയും തമ്മിൽ കേസ് കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അംബികയും രാധയും, രാധയാണോ രാധികയാണ്?
10: രാധിക, രാധിക,
7: രാധിക. അംബികയും രാധികയും തമ്മിൽ കേസ് കൊടുക്കുക. ഞാൻ വിചാരിച്ച ഒരാണ്ട് 10-500 രൂപയ്ക്കൊക്കെ ആണ് നമുക്കങ്ങ് തീർക്കാന്ന് വിചാരിച്ചപ്പം
10: 45 കോടി. ചേട്ടത്തിമാര് തമ്മിലുള്ള തർക്കങ്ങളൊന്നും അല്ല.
7: 45 കോടി, 55 കോടി. പിന്നെ അതിനകത്തൊരു പുതുമയൊന്നും ഇല്ല, ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തർക്കങ്ങളാ. അപ്പൊ ആ സമയത്താണ് ഭർത്താവിന്റെ തൊഴിലിനെ കുറിച്ച് ഭാര്യയെ ഏറ്റവും മഹാത്മ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ പിന്നെ പിന്നെ ആശുപത്രി ഈ ആ സെഗ്മെന്റുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, അത് ഈ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയുടെ ഒരു അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ്, അവരുടെ സേവനത്തിന്റെ ഒരു മഹത്വം, തന്റെ ജീവിത പങ്കാളി പറയുന്നു എന്ന് പറയുന്നതും അതിന്റെ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്കിപ്പോഴത്തെ കാലത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വർക്കിന്റെ ഒരു നേച്ചറൊന്നും ഭാര്യയും ഭർത്താവും പാറ്റേൺ ഇത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല. ആ അവള് രാവിലെ പോകുന്നു, അയാൾ രാവിലെ പോകുന്നെന്ന് പറയും. പക്ഷെ സംഗതി ഓരോ മേഖലയിലുമുള്ള സ്ട്രെസ്സും സ്ട്രെയിനും അതിന്റെ വർക്ക് ഇൻവോൾവ്മെന്റും ഒക്കെ നോക്കിക്കാണുന്നു എന്ന് പറയുന്നത് നല്ല ലക്ഷണമാണ്. ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതത്തിന്റെ ലക്ഷണമാണ്. നന്നായിരിക്കട്ടെ.
10: അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
14: ഹലോ.
10: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്.
14: ഞാൻ കരുതാപ്പള്ളി തന്നെയാണ്.
7: ചായ ഒഴിക്കുവാണോ?
14: ചായ ഒഴിക്കുവല്ല,
7: എന്തോ വെള്ളം ഒഴിക്കുന്ന നെല്ലും പതിര നെല്ലും പതിരനകത്ത് സൗണ്ട് നെല്ലും പതിരലേ പോലെ ഒരു ശബ്ദം കേട്ടേ. ശരി ശരി, അതപ്പോ ഞങ്ങളുടെ വിളിച്ചോണ്ടിരിക്കുമ്പം ശബ്ദം ഉണ്ടാവാൻ പാടില്ല, ഞങ്ങളത് തിരിച്ചറിയും.
14: കഴിഞ്ഞ ദിവസം എനിക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ 2 ഡോക്ടേഴ്സിന്റെ ശരിക്കും പറഞ്ഞ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. കഴിഞ്ഞ ആഴ്ച നല്ല കലശലായ പനിയായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയത്. താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നു, ഒപ്പി എടുത്തു. എന്റെ തലേ ദിവസം ഞാൻ കാഷ്വാലിറ്റി പോയിട്ട് എമർജൻസി ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞിട്ടാണ് ചുറ്റിനെ കാണാൻ സ്ഥലത്ത് പോയി. പേരെടുത്ത് തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ലാലാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ കണ്ടത്. ആ പുള്ളി ചെന്നു, പെട്ടെന്ന് തന്നെ ബ്ലഡ് കുറെ ടെസ്റ്റ് ചെയ്യാൻ കുറിച്ച് തന്നു. സിജി അടിപ്പിച്ചു, ബ്ലഡ് ടെസ്റ്റ് ബി പി എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോഴാണ് അതിന്റെ എല്ലാ റിസൾട്ട് എനിക്ക് കിട്ടി. ഞാൻ അവിടെ ചെന്നു. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരാളുടെ പുള്ളി എന്നെ കിടത്തിയ പുറത്തെ ചെയറിൽ കിടത്തിയിട്ടാണ് എന്നെ പരിശോധിച്ചത്. അപ്പോഴ് അതിനുശേഷം ഈ റിസൾട്ടൊക്കെ കണ്ടിട്ട് ഇ സി ജിയിൽ വേരിയേഷൻ ആണ്, ബ്ലഡില് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം, അത്യാവശ്യം നിങ്ങൾക്ക് ഇ സി ജിയിൽ നല്ല വേരിയേഷൻ ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ തരുമോ, ഈവൻ ഒരു പാരസെറ്റാമോൾ പോലും തരാൻ പുള്ളി മെനക്കെട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞത് കാർഡിയോളജിയെ പോയി കാണണം. പുള്ളിയാണ് എന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്, എന്നെ അത്രയ്ക്ക് എനിക്ക് വയ്യ, അത്രയും സീരിയസ്ലി ഞാൻ വയ്യാതെ ഇരിക്കുക. ഒരു മെഡിസിൻ പോലും തരാതെ ആ പുള്ളി റെഫർ ചെയ്ത്
15: റെഫറൻസ് എഴുതി എനിക്ക് ഇങ്ങ് തരുമായിരുന്നു, തന്നു. ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ എമർജൻസി കാഷ്വാലിറ്റി ടിക്കറ്റ് എടുത്തിട്ട് ആ ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷൻ വെയിൻ ഇഞ്ചക്ഷനും എടുത്ത് മെഡിസിനും എടുത്ത് പിറ്റേന്ന് കാലത്ത് ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി. കാഷ്വാലിറ്റി മെഡിസിൻ അവരപ്പ തന്നെ എനിക്ക് ട്രിപ്പ് വിട്ടു, ഇഞ്ചക്ഷൻ തന്നു. ഇ സി ജി എടുത്തപ്പോഴും എനിക്ക് വേരിയേഷൻ ആണ്. കാർഡിയോളജിസ്റ്റിനെ കണ്ടു, എനിക്കൊക്കെ ടി എം ടി അവിടെ നിന്നൊക്കെ കുറിച്ച് തന്നു. കുറെ മെഡിസിൻസ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. അപ്പൊ അവർ ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു. വീണ്ടും ഞാൻ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അനുകൃഷ്ണ ഡോക്ടറെ കണ്ടു. ആ പുള്ളി ഇതെല്ലാം റിസൾട്ട് പോലും, അതായത് താലൂക്ക് ഹോസ്പിറ്റലിലെ 4 ബ്ലഡ് ചെക്ക് ചെയ്ത റിസൾട്ട്, 4-5 ഇ സി ജി, മെഡിക്കൽ കോളേജിലെ ഇ സി ജി, ബ്ലഡ് റിസൾട്ടുകളൊക്കെ എന്റെ കയ്യിൽ ഇരിക്കുമ്പോ ഇതൊന്നും നോക്കാതെ, പനിയാണല്ലേ, ചുമ കുറവില്ലയോ, അപ്പോഴും എക്സ്റേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കുറിച്ച് തരുക. ഇതിന്റെ റിസൾട്ട് കിട്ടുമ്പോ 2 വേണം, പുള്ളിയെ കണ്ടില്ല. ഈ ഡോക്ടേഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും എമർജൻസി ആയിട്ട് അത്രയും സീരിയസ്ലി പോകുന്ന ആ ഒരു അന്നേരത്തെ ആ ഒരു രോഗത്തിന് ശമനം കാണാതെ ടെസ്റ്റിനാ കുറിക്കുന്നത്.
10: ഇപ്പോ അതിനകത്തുള്ള ഒരു സാധ്യതയാണ്, എനിക്ക് തോന്നുന്ന ഒരു സാധ്യതയാണ്, ചിലപ്പോ ഇപ്പം അത് ഒരു ഫിസിഷ്യൻ ആണല്ലോ, ആ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ ആണല്ലോ, അപ്പം ചേച്ചിയുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോ വേറെ ആയിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അതിനകത്ത് മറ്റൊന്നും കുറിക്കാതെ, കാര്യം എന്തെങ്കിലും ഒരു മെഡിസിന് ഏതെങ്കിലും ഒരു സൈസിൽ അത് അതിനകത്ത് ഒരു സ്ഥലത്ത് അത് റിയാക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് വലിയൊരു അപകടത്തിന് കാരണമായേക്കാം. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്,
15: എന്നെ പോലെ എന്റെ കൂടെ തന്നെ ഇരിക്കുന്നവരും ഇതേ അവസ്ഥയിൽ ഇരിക്കുക. രണ്ടു മൂന്നാല് പേര് എന്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ പറയുന്ന, അയ്യോ ഇനി എപ്പോ എക്സ്റേ എടുത്ത് തരും, ഡോക്ടർ അപ്പോഴത്തേക്ക് പോകുമല്ലോ, നമ്മൾ എന്തിനായ കാലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഗവൺമെന്റ് ആശുപത്രി വരുന്നേ, ഈ ഇരിപ്പും ഇത്രയും ബുദ്ധിമുട്ടും പ്രൈവറ്റ് ആശുപത്രി വെച്ച് പൈസ കൊടുത്താലും സാധിക്കുമല്ലോ, നമുക്ക് സാധിക്കാം, പിന്നെ എന്തിനായ ഇവരിങ്ങനെ ഗവൺമെന്റ് ആശുപത്രി എത്രയും.
7: ഇതില് ശരിയാണ് സംഗതി, എല്ലാം സത്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഇതിന്റെ ഒരു ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡീല് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഒരു ഓളിയം നോക്കുമ്പോ, അതിൽ നിന്ന് നമ്മളിപ്പോ ഒരു റേഡിയോയിൽ വിളിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒറ്റപ്പെട്ടവരുടെ ഒരെണ്ണത്തിനേക്കാൾ എത്രയോ 10 മടങ്ങ് ആളുകളാണ് രാവിലെ മുതൽ വന്ന് ഈ സേവനങ്ങൾ കൈപ്പറ്റി പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനുഷ്യർ തന്നെ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സംവിധാനം മുഴുവൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് മുഴുവൻ കുഴപ്പമാണെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അവിടെ എല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ മനുഷ്യരുണ്ട്, ഇത് വീടുകളിലുണ്ട്, നാടുകളിലുണ്ട്, അയൽ വീടുകളിലുണ്ട്, ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട്. ഇത്തരം എന്താ പറയുന്നത്, വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ സംഗതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെല്ലാം അതിന്റെ രീതിയിൽ തന്നെയാണ് കാണേണ്ടതും മുന്നോട്ട് പോകേണ്ടതും. ഏതായാലും ഫാർമസിസ്റ്റ് ഡേയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫാർമസിസ്റ്റ് നമ്മുടെ നാട്ടില് ഫാർമസിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഐഷ മജീദ് കോളേജ് ഓഫ് ഫാർമസിയാണ്. എന്റെയൊക്കെ ബാല്യത്തിൽ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ നമ്മുടെ വവ്വാക്കാവിലുള്ള ഡോക്ടർ മജീദ് എന്ന് പറയുന്ന അദ്ദേഹം സ്ഥാപിച്ച ഐഷ മജീദ് ഫാർമസിയിൽ വന്ന് പഠിക്കാൻ വരുന്നതും ഇവിടെ ഹോസ്റ്റലുകളിൽ താമസിച്ചതും ഒക്കെ നല്ല ഓർമ്മയുണ്ട്. അവിടെ ഡിഫാം ആയിരുന്നു, ഡിഫാം ആയിരുന്നു. അപ്പൊ അന്ന് ബിഫാം ഇല്ലാന്ന് തോന്നുന്നു, ഉണ്ട്, അന്ന് ഇല്ല, ഇല്ലേ, പഴയ കാലത്തില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, എവിടെ നിന്നെല്ലാമാണ് വന്ന് പഠിക്കുന്നത്. അന്ന് പഠിച്ചവരൊക്കെ
10: 40 വർഷമായി കോളേജ് സ്ഥാപിതമായിട്ട്.
7: 40 വർഷം, അതെ. അപ്പം അതെനിക്ക് ഓർമ്മയുണ്ട്, അന്നൊക്കെ വന്ന് ഇവിടങ്ങളിലെ വീടുകളിലൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നു, അവരെല്ലാവരും കൂട്ടത്തോടെ നടന്നു പോകുന്നു, പഠിക്കാൻ പോകുന്നു. അന്നൊക്കെ നമ്മൾ ഈ നിക്കറ് കീറിയ പാവത്തിൽ പാവാട നിക്കറിട്ടുകൊണ്ട് നടക്കുമ്പം ഇവരൊക്കെ ഒരുങ്ങി പോകുന്നത് കാണുന്നത് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. അപ്പം പിന്നെ അവരൊക്കെ പഠിച്ച് നല്ല രീതിയിലൊക്കെ ആയി പല സ്ഥലങ്ങളിലും ജോലിക്കെത്തി, ഗൾഫിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ എത്തി. ഇപ്പൊ പിന്നെ അവിടെ നിന്ന് ബി ഫാമിലേക്ക് മാറി.
10: ബി ഫാമിലോട്ട് മാറിയിട്ടില്ല.
7: അല്ല, ഇപ്പം അതന്നെ സെഗ്മെന്റ് ബി ഫാമിലേക്ക് മാറി, എം ഫാമിലേക്ക് മാറി. വിദ്യാഭ്യാസ രംഗം ഇങ്ങനെ ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഏതായാലും ഫാർമസിസ്റ്റുകൾക്ക് ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെ ഫാർമസിസ്റ്റുകൾക്ക് വേറൊരു ഗുണമുണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ആരും മെനക്കെടാറില്ല. പണ്ട് ഈ സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരും അത്ര ആളുകളൊക്കെ ഓരോ പ്രദേശത്തെയും ചെറിയ ഡോക്ടർമാരായിരുന്നു. ഈ പല അവർ വർക്ക് ചെയ്യുന്നിടത്തുനിന്നൊക്കെ പിന്നെ പനിയുടെ ഗുളികയും മറ്റേതും ഒക്കെ എടുത്തോണ്ട് വന്ന് അതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതിലൊന്നും ആരും നിൽക്കാറില്ല, കാരണം അവരോര് കഴിക്കത്തേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും കൂടെ തന്നെ തട്ടിപ്പോയാൽ ലെമൻ ഒരു ഗുളിയ കഴിച്ചതിൻ്റെ അന്ന് പണ്ട് ഇവിടെ ഈ അടുത്തുള്ള ഒരാൾ ഒരു പിഞ്ഞാണി എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് വേറൊരാളും കൂടെ നമ്മുടെ ഒരു സുഹൃത്തൂടെ സ്കൂട്ടറെ പോകുമായിരുന്നു. അപ്പോൾ ഒരു വീട്ടിലിങ്ങനെ ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്, അവരൊരു ചായ കുടിക്കാനും കണ്ട കടയിൽ ഇറങ്ങിയവൻ പറഞ്ഞ, അപ്പുറത്തൊരാള് സുഖമില്ലാതെ കിടക്കുക കുറേ നാളുകളായി എന്ന് പറഞ്ഞു. അപ്പം അന്നേരം നമുക്കൊന്ന് കയറിക്കളയാമെന്നും പറഞ്ഞ് ഇവരവിടെ കയറി. കയറി ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടപ്പോഴത്തേക്ക് ആ ഉസ്താദ് വന്നെന്നും പറഞ്ഞ് അവിടെ ഉള്ളവരെല്ലാം കൂടെ കൂടി, ഉസ്താദ് ഈ അസുഖം ഒന്ന് മാറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഒരു പിഞ്ഞാണി എഴുതിയ കൂടുതൽ. അതിൻ്റെ പിറ്റേന്ന് അവിടെ വന്നപ്പോൾ കാണാൻ ഭയങ്കര ആൾക്കൂട്ടം. എന്നാ തിരക്കപ്പോൾ ഈ ആളങ്ങ് മരിച്ചുപോയി. അപ്പം ഈ സ്കൂട്ടർ വേറൊരു വഴിക്കൂടെ തിരിച്ച് പുള്ളി മറ്റൊരു വഴിക്കൂടെ കയറി അങ്ങ് പോയി. മരിക്കാൻ കിടന്ന ആളായിരിക്കും, പക്ഷേ ഈ പിഞ്ഞാണി എഴുതി കൊടുത്ത എവനാ ഇന്നലെ കൊടുത്തതെന്നും പറഞ്ഞ് എടുത്തിട്ട് അടിച്ചാൻ തോയും. അപ്പം അതുകൊണ്ട് ഇപ്പം ആരും അങ്ങനെ ഈ പറയുന്ന പോലെ ഒന്നും വെക്കാറില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി. അപ്പം ആശുപത്രി ആയാലും അതുപോലെ തന്നെ, ഇപ്പം കരുനാപ്പള്ളി ആശുപത്രി കൊണ്ടുവന്നു, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അടിച്ച് തകർത്ത് അവിടെ എല്ലാം റെഡിയാക്കും. അപ്പം അവരെന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തട്ടി അങ്ങ് ആലപ്പുഴയോട്ട് വിടും. ചിലപ്പോൾ ഇവിടെ തന്നെ അഡ്രസ്സ് ചെയ്യാവുന്നതായിരിക്കും, റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ഫാർമസിക്കാരുടെ വേറെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, അവരുടെ തൊഴിൽ പ്രശ്നങ്ങളോ എനിക്കറിയില്ല, അവർക്കൊക്കെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട്.
10: ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലായിരുന്നു. മരുന്നിനോടുള്ള ആളുകളുടെ ഒരു അഡിക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഈ മെഡിസിൻ അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ആളുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ മുതിർന്ന ആളുകളിലേക്ക്, പ്രായമായവരിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ആ ഒരു മരുന്നിന്റെ ഇപ്പം എല്ലാ കാലത്തും ഒരേ ടൈപ്പിലുള്ള മെഡിസിൻ ഇറങ്ങണമെന്നില്ലല്ലോ. ഇപ്പം നമ്മൾ അവർക്ക് സ്ഥിരമായിട്ടൊരു മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു, പിറ്റേന്നത്തെ ഒരു പ്രാവശ്യം പിന്നീട് അവർ വരുമ്പോൾ ഇതിന്റെ കവറോ ഇതിന്റെ കളറോ ഒന്ന് മാറിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവരത് വാങ്ങത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അത് പറയും ഞാൻ കഴിക്കുന്ന ഗുളിക ഇതല്ല,
7: കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഉമ്മ അങ്ങനെയായിരുന്നു, നമ്മള് മരുന്ന് കൊടുക്കുമ്പോൾ ഈ മരുന്ന് തന്നിട്ട് ഞാൻ ഇത് തന്നെ അമ്മ എന്ന് പറഞ്ഞാലും അത് പതുക്കെ ഉമ്മ കൈവച്ചോണ്ട് ജ്യേഷ്ഠന്റെ അടുത്ത് പോകും, ഇത് തന്നെ ആന്നോടാന്ന് രണ്ടും കൂടെ നോക്കിയെന്ന് പറയും. അവൻ നോക്കാതാ പറഞ്ഞെന്ന് പറയും. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തെ കാണുന്നവരുണ്ട്, തെറ്റിപ്പോവാതിരിക്കും.
10: അതെ അതെ, അതേപോലെ തന്നെ ഇപ്പം ചിലർക്കുണ്ട് ഈ തുമ്മലിന്റെ മരുന്നുകൾ, ചിലർക്ക് ഉറക്കം കിട്ടും, ചിലപ്പം ഇങ്ങനെ ഒരു സെഡേഷനും കൂടി
7: ഉണ്ടാവും,
10: അലർജിയുടെ മെഡിസിൻസ് കഴിക്കുമ്പോൾ. അപ്പം ചിലരുണ്ട് ഇതൊരു ഉറക്ക ഗുളികയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്

0: ചിലപ്പോ ഇത് ഓവർഡോസ് ആയിട്ട് എടുക്കാറുമുണ്ട്. ഓവർഡോസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതേപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതിങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്, ഇത് നമ്മൾ അലർജിക്ക് കൊടുക്കുന്ന ഗുളികകളാണ്, അപ്പം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അഡിക്ഷനും നമ്മളുടെ ഈ പ്രായമായവരിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്.
1: അപ്പൊ
0: അവര് സ്ഥിരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ പെയിൻ കില്ലർ എന്ന് പറയുന്നൊരു കാര്യം എപ്പോഴും നടക്കുന്ന ഒരു അബ്യൂസ് ആണ് അതിനകത്തെന്ന് പറയുന്നത്. ചുമ്മാ പെയിൻ കില്ലേഴ്സ് വാങ്ങി കഴിക്കും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് വാങ്ങി കഴിക്കുന്ന സ്വഭാവക്കാരും ഉണ്ട്. അത് നമ്മൾ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേപോലെ കിഡ്നിക്ക് പ്രശ്നമാണ്, ലിവറിന് പ്രശ്നമാണ്, അധികമായി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോക്സിക് ആണ്, നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇതങ്ങ് കഴിച്ചോളാം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വേദനയങ്ങ് മാറും എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അത് പലതരത്തിലുള്ള മെഡിക്കേഷൻ എടുക്കേണ്ട ആളുകളായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ
1: ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കും.
0: അതെ, ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വന്നേക്കും പോകെ.
1: അപ്പം
0: ഇങ്ങനെ ഇത്തരത്തിലുള്ള അഡിക്ഷൻസും കാര്യങ്ങളും ഈ ഒരു കാര്യത്തിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് മാറ്റേണ്ട സമയത്ത് എപ്പോഴാണോ ആ മരുന്ന് മാറ്റേണ്ടത്, ആ മരുന്ന് അങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ അടുത്ത ഒരു മെഡിക്കേഷനിലേക്ക് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വെക്കാനുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും.
0: അതെ,
1: ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ആരോഗ്യം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം, ജീവൻ എന്നൊക്കെ പറഞ്ഞത് വളരെ അമൂല്യമാണ്. അത് നമ്മൾ ഈ അതിൻ്റെ ഗൗരവത്തിലും അതിൻ്റെ എക്സ്പെർട്ടൈസിലും വേണം കാണാൻ. പണ്ടൊക്കെ യഥേഷ്ടം അങ്ങ് മെഡിക്കൽ സ്റ്റോർ മരുന്ന് കൊടുക്കുമായിരുന്നു, ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ വേണം.
0: പ്രിസ്ക്രിപ്ഷൻ വേണം, ആന്റിബയോട്ടിക്സിനാണെങ്കിലും
1: ആന്റിബയോട്ടിക്സിനൊക്കെ പ്രിസ്ക്രിപ്ഷൻ വേണം. ഈ ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ പ്രതിരോധം വലിയ വിഷയമാണ്. അതായത് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ട് പിന്നെ അവസാനം ആന്റിബയോട്ടിക്സ് കൊണ്ട് ഒരു അസുഖത്തെയോ ആരോഗ്യത്തെയോ പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ഭക്ഷണം മിതപ്പെടുത്തി കാര്യങ്ങൾ കുറച്ച് അങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെയൊക്കെ ഒരു ചിത്രം കണ്ടുനോക്കൂ, ഫോട്ടോകൾ കണ്ടാൽ ഒരു 90% മെലിഞ്ഞ ആളുകളും 10% തടിയന്മാരുമായിരുന്നു. ഇപ്പോൾ മുഴുവൻ ആണുകളിൽ ഒരു 90% ആണും പെണ്ണും എല്ലാം കുടവയറന്മാരും കുടവയറികളുമാണ്. എന്നിട്ട് ഒന്നും കഴിച്ചിട്ടല്ലെന്നാ പറയുന്നത്. സുമയ എന്തോ പെട്ടെന്ന് നോക്കുന്നത്, ഞാനും ഇനി അങ്ങനെ വരുമെന്നുള്ളതാണ്. സുമയ നോക്ക, സുമയ സ്വന്തമായിട്ട് സുമയ നോക്കുന്നത്, ഞാനങ്ങനെ കുടവയറും കുടവയറികളുമാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ. അതില്ലാത്ത ആളുകളില്ല, അതിലൊരു കാര്യമില്ല. എന്നിട്ട് എല്ലാവരും പറയുന്നത് ഒന്നും കഴിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അങ്ങനെ വെറുതെ വരുന്നൊരു സാധനമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് പുറത്തോട്ട് ചാടണമെങ്കിൽ ഞെക്കി ഇറക്കണം. അങ്ങനെ ഞെക്കുമ്പോൾ മാത്രം ചാടുന്നതാണ് ഈ പുറത്തോട്ട് വരുന്നത്. പിന്നെ പുറത്ത് ചാടിയ ടൂത്ത് പേസ്റ്റ് അകത്താക്കാനും പാടാണ്. പുറത്തോട്ടിറക്കാൻ നല്ല സുഖമാണ്, ജീവിതത്തിലെ നല്ല സുഖങ്ങളിലൊന്നാണ് ഈ പേസ്റ്റ് ഞെക്കിയിട്ട് ടൂത്ത് പേസ്റ്റ് പുറത്തോട്ട് വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പിരിവിരിവിരിവിരാ നിഞ്ഞു വരും. വയറ് വരുന്നതും അതുപോലെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. 5 കല്യാണങ്ങളും ആ കല്യാണത്തിനോടനുബന്ധിച്ചുള്ള 5 ചടങ്ങുകളും പങ്കെടുത്താൽ മാത്രം മതി, ഇവൻ റെഡിയായി വരും. അപ്പം ഇപ്പോൾ ഈ ഓണം കൊണ്ട് തന്നെ എത്ര ആളുകൾ പാൻ്റ് 36-ന് 38 അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികളുണ്ട്. ആണുങ്ങൾ പിന്നെ അറിയും ഇത് എങ്ങനെയാന്ന് വെച്ചാൽ പാൻറ്റിൻ്റെ സൈസും ബെൽറ്റിൻ്റെ സൈസും മാറും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലുതായിട്ട് അറിയത്തില്ല, കാരണം ഇതിന് നിശ്ചിതമായൊരു ബെൽറ്റും സൈസും ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് അറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഈ ആരോഗ്യ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ബ്യൂട്ടി പാർലറിലെ ഒരു സഹോദരി കൊഴുപ്പെടുത്ത് കളയുന്നതിനിടയിൽ മരിച്ചത്. 45 വയസ്സേ ഉള്ളൂ. ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ ആളുകളൊക്കെ ഈ കൊഴുപ്പെടുത്ത് കളയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ്. അപ്പോൾ ആ കൊഴുപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇച്ചിരി കട്ടിയുള്ള പണിയാണ്, കല്യാണ വീട്ടിൽ പോയിട്ട് കറങ്ങി തിരിഞ്ഞിഞ്ഞ് പോരുക, ആ മണം നമ്മളെ പിടിച്ചു വലിക്കും ഈ വിളമ്പുന്ന സ്ഥലത്തേക്ക്. അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെറിയൊരു ബലം തിരിച്ച് പ്രയോഗിക്കും, പിന്നെ വിചാരിക്കുക എന്നാ പിടിക്കുന്നേ അങ്ങോട്ടങ്ങ് പോട്ടെ, ഞാനെന്തോ ഞാനത് പിടിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ പോരുത്, തിരിഞ്ഞിങ്ങ് നടക്കണം, അവിടെ ഇതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തി കുറച്ചൊക്കെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് നമ്മളൊരു ശ്രമം നടത്തണം. ഒരു സിസ്റ്റമാണ് നമ്മുടേത്, ശരീരം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിന് ഉതകും വിധമുള്ള ഒരു സംഗതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വേണം കാര്യങ്ങൾ നോക്കിക്കാണാൻ. ഫാർമസിസ്റ്റിൻ്റെയും എല്ലാ ദിവസവും വെറുതെ ആഘോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, സ്വയം ഒരു ഓഡിറ്റ് നടത്താൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ സ്വന്തം നിലയിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ പ്രൊഫഷനെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കണം. ഞാൻ ഒരു ഫാർമസിസ്റ്റാണ്, ഇന്ന് നേരം വെളുത്ത് ഞാൻ പോകുന്നു, ഞാൻ ഇന്ന് എത്ര പേർക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് സന്തോഷം പകരാൻ പറ്റി, അതുകൊണ്ട് എനിക്കെന്ത് സന്തോഷമുണ്ടായി. നമ്മൾ ചിരിച്ച് ജീവിക്കുന്നവരായി, വളരെ സന്തോഷത്തോടെ പ്ലസൻ്റായി ജീവിക്കുന്നവരായി മാറണം. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ആ ജീവിതത്തിന്. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താ? മനുഷ്യജീവിതത്തിന്റെ സൗന്ദര്യം അപ്പുറത്തൂടെ നടന്നു പോകുന്ന ഒരുങ്ങിപ്പോകുന്ന ഒരാണിനെയോ പെണ്ണിനെയോ കാണുന്നതിലല്ല, മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം

0: അവനവൻ്റെ ഹൃദയം അനുഭവിക്കുന്ന സ്വന്തം സൗന്ദര്യമാണ്, സ്വന്തം പെരുമാറ്റത്തിൻ്റെ സൗന്ദര്യം, സ്വന്തം ഇടപെടലിൻ്റെ സൗന്ദര്യം, സ്വന്തം ആസ്വാദനത്തിൻ്റെ സൗന്ദര്യം. ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനാവുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് കൈവരുന്നത്. അപ്പോൾ ആ ഹാപ്പിനെസ്സോടുകൂടി വേണം നമ്മൾ ഏത് പ്രൊഫഷനെയും സമീപിക്കാൻ. അല്ലാതെ നമുക്ക് ഫാർമസിസ്റ്റ് ആയിപ്പോയത് കൊണ്ട് സീനിയർ ഫാർമസിസ്റ്റിനോടൊരു കയറു, അത് കഴിഞ്ഞ് അതിൻ്റെ മേലിലുള്ള ഡോക്ടറോടൊരു പണക്കം, പിന്നെ അതിൻ്റെ മോലാളിയോടൊരു പണക്കം, പിന്നെ അങ്ങനെ ഒരു പണക്കം. ഈ പണക്കം എല്ലാം ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു പാവപ്പെട്ട രോഗി വന്ന് രണ്ട് സംശയം ചോദിക്കുന്നത്. അപ്പോൾ അവർക്കിട്ട് ബോംബ് വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അങ്ങനെ പെരുമാറുന്നതുകൊണ്ടും അർത്ഥമില്ല. കുറച്ചുകൂടിയൊക്കെ എന്താ പറയുന്നത്, മാന്യമായി ഇടപെട്ട് നല്ല രീതിയിലുള്ള പെരുമാറ്റ ശീലങ്ങൾ കൂടി ഇതിൻ്റെ ഒരു ഭാഗമാക്കണമെന്ന് തോന്നുന്നു.
1: അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഫാർമസിസ്റ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും ചെയ്ത് അതിനകത്ത് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം നമുക്ക്. പ്രത്യേകിച്ചും നമ്മൾ മെഡിസിനുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ, മെഡിസിനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ, അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ മെഡിസിൻസ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ടത്, ഒരു നിശ്ചിത രോഗത്തിന് എങ്ങനെയാണ് നമുക്ക് മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫലപ്രദമുണ്ടാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ് ഫാർമസിസ്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
9: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫാർമസിസ്റ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്താണ്, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ ലൈനിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
1: എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ആശംസകൾ.
0: ഓക്കെ.
1: എന്റെ വീട്ടിലോട്ട് ഒരു ഫാർമസിസ്റ്റ്
0: ഉണ്ട്. അപ്പം എങ്ങനെയാണ് അവർ, എത്ര വർഷം കൊണ്ട് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്, അതിന്റെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടോ, എന്താണെന്ന് പറഞ്ഞോളൂ.
1: അവള് എന്റെ കല്യാണത്തിന് അവള് ഫാർമസി പഠിക്കും. അവള് ഐഷാ മജീദ് കോളേജിലാണ് പഠിച്ച. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോർ തുടങ്ങി, മെഡിക്കൽ സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നപ്പം അവൾക്ക് ജോലി കിട്ടി, ഗവൺമെന്റ് പിന്നെ കേരള ഗവൺമെന്റിന്റെ ജോലി കിട്ടി. അങ്ങനെ അപ്പം അവള് ജോലി ചെയ്തോണ്ടിരിക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നത് ഹസ്ബൻഡും ആണ്, അവിടെ ഹസ്ബൻഡ് തന്നെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നതും. നല്ല സമീപനമാണ്. എല്ലാവർക്കും ഇപ്പോഴും അവളെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഒരു ഡോക്ടർ അടുത്ത് വരുന്നതിനെക്കാട്ടിയും നല്ല ഇതായിട്ട് കൂടുതൽ ആൾക്കാർ അവിടെ അടുത്ത് വന്ന് പിന്നെ അവിടെ രോഗങ്ങളൊക്കെ കുറിച്ച് പറയും, അവരുടെ രോഗങ്ങളെ കുറിച്ച് പറയും. അവളെല്ലാം അതിൻ്റെതായ രീതിയിൽ അവരെ പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അതിനനുസരിച്ചുള്ള മരുന്നും മെഡിക്കൽ സ്റ്റോറിയും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലാതെ അവളങ്ങനെ അല്ലാതെ കൊടുക്കുമല്ല. നിർദ്ദേശപ്രകാരം അവള് പിന്നെ മരുന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി ആൾക്കാർ നമുക്ക് അത്ഭുതം വരും. കാരണം അവള് രോഗിയുടെ അടുത്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആ സ്നേഹം ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടെ അത്ഭുതം തോന്നും. കാരണം അത്രയും നല്ല ഇതായിട്ടാണ് അവള്. രോഗിയുടെ അടുത്തായാലും ആരടുത്തായാലും ഒരുപാട് ആൾക്കാർ അവിടെ അടുത്ത് വന്ന് സംശയം ചോദിക്കുന്നവരുണ്ട്, മരുന്നിന് വരുന്നവരുണ്ട്. എല്ലാം ഇപ്പോഴും അവള് ജോലിക്കാണെങ്കിൽ പോലും വീട്ടിലും ഇഷ്ടംപോലെ അവർ അയലത്തുകാരും ഒക്കെ നാട്ടുകാരൊക്കെ അവിടെ അടുത്താണ് വരുന്നത്. നല്ലൊരു ഇത് തന്നെ. പിന്നെ എനിക്ക് ഈ പൊതുവേ ഉള്ള ഒരു കാര്യം പറയാനുള്ള എന്ന് വെച്ചാ, ഞാനിപ്പോ അടുത്ത സമയത്ത് കേട്ട ഒരു കാര്യമാണ്. ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു ആള് പറഞ്ഞൊരു കാര്യമാണ്. കാരണം അവിടെ വരുന്ന രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ചായിരുന്നു സംസാരിച്ച. അപ്പം അവര് പറഞ്ഞത് അടുത്ത മാസം അവർക്ക് അസുഖം വരണോന്നുള്ള രീതിയിലാണെന്ന് ഈ മരുന്ന് ഇവര് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും പറഞ്ഞത് അവിടെ ഒരു കാരണവശാലും ചെല്ലരുതെന്നാണ് പറഞ്ഞത്. കാരണം അതുപോലുള്ള
0: നമ്മള് അത് നമ്മള് അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് നമ്മൾ പറയുമ്പോൾ അത് ഏത് ക്ലിനിക്കാണ് എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോ അത്
1: കാരണം അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ കരുനാഗപ്പള്ളി പരിസരത്തുള്ള ഒരു ക്ലിനിക്കാന്നാ പറഞ്ഞത്. അടുത്ത തന്നെ ഉള്ളതാ പറഞ്ഞു. എനിക്ക് പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാത്തതും ഇല്ല.
0: അറിയാത്ത വിവരങ്ങൾ നമ്മള് പൊതുവിടത്തിങ്ങളിൽ പറയുമ്പോ നമ്മള് സൂക്ഷിക്കണം. കാര്യം നമ്മളത് പറയുമ്പോ ആളുകൾക്കൊരു ഭീതിയും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിക്കുക. കൃത്യമായിട്ട് ഏത് വിവരം നമ്മൾ അറിഞ്ഞാലും അത് കൃത്യമായിട്ട്
1: രോഗികളും നമ്മൾ രോഗികൾ ചെയ്യുന്നത് ദൈവത്തെ കഴിഞ്ഞ് അവരെ വിശ്വസിച്ചാൽ നമ്മൾ ചെയ്യുന്നത്, ഡോക്ടർമാരെ വിശ്വസിച്ചാൽ.
0: അതിപ്പോ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഏത് ക്ലിനിക്കാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാകും? അല്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഏത് ക്ലിനിക്കാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാകും? അപ്പോ അത് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കുക. കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു വിവരങ്ങളോ കാര്യങ്ങളോ പറയുക. അത് അങ്ങനെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ വല്ല ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയേണ്ട അധികാരികളോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ബോധിപ്പിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാനുള്ള ശ്രമങ്ങളും കൂടി ആ അവിടെ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞതിൻ്റെ കൂട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സോ അല്ലെങ്കിൽ അവിടെ അത് നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് അധികാരികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഇൻകേസ് ഇത് എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞതാണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടി വരും ആ ഒരു കാര്യത്തിൽ. അല്ലാത്ത പക്ഷം ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെന്ന് പറയുന്നത് രോഗികളുടെ സംരക്ഷണത്തിനും നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് അവർ ജോലി ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു കൃത്യമായിട്ട്. പിന്നെ ഇത് കുറച്ച് സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമ്മൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ കാര്യങ്ങൾ തന്നെ എടുത്താലും അവരുടെ ദിവസം വരുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ചില്ലറയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു രോഗം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വിവിധ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രമേ ആർക്കാണെങ്കിലും ആ ഒരു രോഗം നിർണയം നടത്താനായിട്ട് പറ്റുകയുള്ളൂ. അതിന് നമുക്ക് കുറച്ച് ക്ഷമയും സമാധാനവും നമുക്ക് രോഗികളിൽ ആദ്യം വേണം, അതേപോലെ തന്നെ രോഗികളുടെ കൂട്ടിരിപ്പുകാരിലും ആ ഒരു ക്ഷമ വേണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർച്ചേ സുമയ്യ.

0: തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: ആ പറഞ്ഞോളൂ.
1: ഈ ഫാർമസിസ്റ്റ് ഡേയില് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പിന്നെ ആശംസകൾ. ഒന്ന് പിന്നെ ഇപ്പം ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് ഇപ്പൊ ഡോക്ടറടുക്കെ ചെന്ന് നമ്മള് വിഷയ വിവരങ്ങളൊക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞാല് ചിലയിടത്ത് ചീട്ടില്ല, നേരെ അങ്ങ് ഈ ഫാർമസിയിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ അവിടെ ചെന്ന് പേര് പറയുമ്പോഴാണ് നമ്മള്. അങ്ങനെ എനിക്ക് എന്തായ ഒരു അനുഭവം ഞാൻ പറയാറില്ല. ഒരുപക്ഷെ നമുക്ക് മരുന്ന് തരുന്നതിനേക്കാളും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോ അവര് സംസാരിച്ചുകൊണ്ടിരുന്നതായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞാൻ ചിലടങ്ങ് ഞാൻ പറഞ്ഞ പേര് പറഞ്ഞു കൊടുത്തു. അന്നേരം എവരും മൊബൈലിൽ സംസാരിക്കുന്നത് അല്ലാതെ എന്തോത്തിനാ വന്നത് എന്നെ ഉള്ള ഒരു രൂപത്തിൽ ഒരു ഇതൊന്നുമില്ല. കുറച്ചേരം കഴിഞ്ഞ പിന്നെ നമ്മളെ ആവശ്യം നമ്മുടെ തല്ലിയും. അങ്ങനെ ഒരു എവര് ഫോൺ തന്നെ ചെവിക്കാത്ത വെച്ചുകൊണ്ട് കണ്ട് പിന്നെ ഇടത്തുനിന്ന് ഗുളിയെടുത്ത് കൊണ്ടുവന്ന് തന്നു. ഞാനിത് എനിക്കൊരു സംശയം തോന്നിയപ്പം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും ഡോക്ടർ റിസപ്ഷൻ. അന്നേരം ഞാൻ പറയാം എല്ലാം നിങ്ങൾക്കെ അറിയാവുള്ളൂ, എന്നാലും ഞാൻ പറയാണ് അത് കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് ഒന്ന് കൊടുത്താൽ മതി, അന്നേരം ഒരു പേപ്പർ മേളിലോട്ട് വരും. കൂടി ഇരുന്ന് വേണമ്പോഴാ ചിരിക്കുകയും ചെയ്തത്. അപ്പൊ എന്തുവാ ഡിസ്ക്രിപ്ഷൻ വന്നപ്പോഴെന്ന് വെച്ചാൽ അതിൽ ഒരു ഗുളി അതല്ല, കുറിച്ചേക്കുന്ന ഗുളിയല്ല. ഞാൻ ആ പൊട്ടന്റെ കൂട്ടം ഉണ്ടാകുന്ന ഇനി മേടിച്ചോണ്ട് വരുന്നത്. ഞാനന്നേരം പറഞ്ഞ് ഈ ധർമാശുപത്രി വരുന്നതാണ്, നമുക്ക് ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിരിപ്പ് ഞാനിപ്പം മരുന്ന് തന്നിട്ട് നീ നന്നാവണ്ടാന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോവായിരിക്കും. എങ്കിലും ഒന്ന് നോക്കിക്കൊടുക്കണം, എടുത്തും വായന അറിയാൻ വയ്യാത്ത ആളുകൾ ഇത് കൊണ്ടുപോയി കഴിച്ചിട്ട് ഒരസുഖം മാറാൻ വന്നിട്ട് പിന്നെ അടുത്ത അസുഖത്തിന് പിന്നെ ചികിത്സിക്കാൻ നടക്കണ്ടായോ എന്ന്. അതിന്റെ കൂടെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരുപക്ഷെ അവര് നമ്മൾക്ക് മരുന്ന് തരുന്നതിനെക്കാളും ഉത്തരവാദിത്തമുള്ള കാര്യം വേറെ ചെയ്തുകൊണ്ടിരുന്നോണ്ട് സംസാരിച്ചായിരിക്കും എന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ അല്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ നോക്കാതെ വന്നിട്ടല്ലേ എന്ന് പറയുന്ന പോലെ. എന്നാലും തെറ്റുകൾ മനുഷ്യന് സംഭവിക്കും, എങ്കിലും ആതുര സേവന രംഗത്തുള്ളവർ അഭിനന്ദനങ്ങൾ.
0: ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് നമ്മൾ കൊടുക്കുമ്പോഴും മരുന്ന് വാങ്ങുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിപ്പം കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്താണ് കാര്യം, എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അത് കൃത്യമായി അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുന്നു അല്ല, അത് അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദാണ്ട നമ്മളുടെ സമയം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് സംസാരിക്കാനായിട്ട് പറ്റുന്നത് ഒരു രോഗി ഡോക്ടറെ കാണുന്നു, രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു, മരുന്ന് കുറിപ്പുമായി ഫാർമസിയിൽ എത്തുന്നു, അവിടെ നിന്ന് തുടങ്ങുകയാണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു ഫാർമസിസ്റ്റിൻ്റെ. നമ്മൾ പലപ്പോഴും ഫാർമസിസ്റ്റിനെ മരുന്ന് കൊടുക്കുന്ന വ്യക്തിയായി മാത്രം കാണാറുണ്ട്, പക്ഷെ അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഫാർമസിസ്റ്റിന് ഉത്തരവാദിത്തത്തിലുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞതാണ്, ഏത് മരുന്ന് കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എത്ര ഡോസ് വേണം, മരുന്നിനൊപ്പം മറ്റൊരു മരുന്ന് കഴിക്കുമ്പോൾ പ്രശ്നമുണ്ടാകുമോ, മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളിൽ രോഗികൾക്ക് ശരിയായ നിർദ്ദേശം നൽകുന്നതിലും മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഫാർമസിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേയിൽ നമ്മളുടെ ആരോഗ്യത്തിനായി നിശബ്ദമായി പ്രവർത്തിക്കുന്ന എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഒരു വലിയ നന്ദി തന്നെ നമുക്ക് പറയാം. മരുന്ന് നൽകുന്ന കൈകൾ മാത്രമല്ല മരുന്നിന്റെ സുരക്ഷയും ശരിയായ ഉപയോഗവും ഉറപ്പാക്കുന്ന അറിവിന്റെ കൈകളാണ് ഓരോ ഫാർമസിസ്റ്റിന്റെയും. ഹാപ്പി വേൾഡ് ഫാർമസിസ്റ്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആരാണ് ഭാഗ്യശാലി എന്നറിയാൻ. സംഭവം മറ്റൊന്നുമല്ല, തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നാളെയാണ്. ശനിയാഴ്ച തിരുവനന്തപുരം ഗോർബി ഭവനിലാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. മന്ത്രി കെ മുരളീധരനാണ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും വളരെയേറെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് അല്ലേ. ആരൊക്കെ ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് അവർക്കെല്ലാം പ്രതീക്ഷയാണ്. എന്തായാലും ഇത്തവണത്തെ തിരുവോണം ബമ്പർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബമ്പർ തന്നെയായിരുന്നു. ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 30 crore rupees. 90 lakh ടിക്കറ്റുകളാണ് അച്ചടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു 2026 തിരുവോണം ബമ്പറായിട്ട്. മാത്രമല്ല 89.85 lakh ടിക്കറ്റുകൾ ഇതിനകം വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒന്നാം സമ്മാനം 30 crore rupees ഉയർത്തുന്നത്. തീർന്നില്ല, ഇതിനുശേഷം അടുത്ത ബമ്പർ കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചടങ്ങിൽ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിക്കുമെന്നാണ് അറിയുന്നത്. ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെഎസ് ആണ് അധ്യക്ഷത വഹിക്കുന്നത്. എന്തായാലും നാളെ ഒരു ദിവസം വളരെയേറെ നിർണായകമാണ്. പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: Radio Junction.
6: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.

പുറത്തേക്ക് ഇറങ്ങി ചുറ്റു വന്ന് നോക്കിയാൽ എത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അല്ലേ? വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ, വ്യത്യസ്തങ്ങളായ ജീവിതങ്ങൾ. അവിടെ എന്നും നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്ന ലോട്ടറി കച്ചവടക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വലിയൊരു വിഭാഗം തന്നെയുണ്ട്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി എടുക്കാൻ കുറച്ചൊന്ന് പേടിച്ചിട്ട് അയ്യോ കയ്യിലുള്ള കാശും കൂടി പോകുമോ എന്ന് കരുതുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇത്ര

ആളുകൾ ഈ ഭാഗ്യക്കുറിയൊക്കെ എടുത്ത് തങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ പൂട്ടി എന്നതുപോലെ ഒരുപാട് പേര് ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് കരുതി ഇത്തവണത്തെ ബമ്പർ എന്തായാലും എടുക്കാതിരുന്നിട്ടുണ്ടാവില്ല അല്ലേ. അവരിൽ ചിലർക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നു, മറ്റു പലരും ഭാഗ്യക്കുറി വിൽപ്പനയിലൂടെ തങ്ങളുടെ കുടുംബം പോറ്റുന്നവരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരോട് ഈ ഒരു പൊരുവേലിനെയും അതുപോലെ തന്നെ മഴയെയും ഏത് കാലാവസ്ഥയും പ്രതികൂലമായ ഏത് കാലാവസ്ഥയും മറികടന്ന് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി അവരിതിനെയെല്ലാം മറികടക്കുന്നു. എന്തായാലും ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ലിംഗഭേദമന്യേ എല്ലാവരും സജീവമായിട്ടുണ്ട്. കേരളത്തിൽ സർക്കാർ തലത്തിൽ ഭാഗ്യക്കുറി വിൽപ്പന ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 55 വർഷത്തോളം കടക്കുന്നു. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ആദ്യ ലോട്ടറി ടിക്കറ്റിന്റെ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ഈ ഒരു ലോട്ടറി പുറത്തേക്കിറങ്ങിയത്? ഒരു കാര്യം ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കുറച്ച് റിസ്ക്കാണ്. ആദ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും. അതുപോലെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ മറികടന്നാണ് ലോട്ടറി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിന്റെ കഥയിലേക്കൊന്ന് പോയാലോ? തീർച്ചയായിട്ടും. ഇത് 1967 കേട്ടോ, 2nd EMS മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയത്താണ് ഇങ്ങനെയൊരു ലോട്ടറി എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി പുറത്തിറക്കിയത് നമ്മുടെ കേരളമാണ്. അന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗങ്ങളായ നികുതിയും അതുപോലെ തന്നെ നികുതിയേതര വരുമാനവും വളരെ കുറവായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് സർക്കാർ തലത്തിൽ ഈ ഭാഗ്യക്കുറി അഥവാ ലോട്ടറി വിൽപ്പന എന്നൊരാശയം ഉടലെടുക്കുന്നത്. അതിനു പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് PK കുഞ്ഞുസാഹിബ്. കായംകുളം MSM ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരിക്കെയാണ് അദ്ദേഹം ലോട്ടറി വിൽപ്പന നടത്തിപ്പിൽ മുൻപരിചയം നേടിയിട്ടുണ്ടായിരുന്നത്. പൊതുജനങ്ങളെ അലോസരപ്പെടുത്താതെ സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. നല്ല പാട്ട് വരുന്നുണ്ട്.

ഏതാശയവും നമ്മൾ എന്ത് കാര്യവും മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ആദ്യം അതിന്റെ പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് സൈഡായിരിക്കും അല്ലെ പറഞ്ഞു തരിക. അതുപോലെയായിരുന്നു, ഇപ്പൊ മാത്രമല്ല കേട്ടോ, മുൻകാലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനീ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, ലോട്ടറിയെ കുറിച്ചാണ്. ഇത് എൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. 1967 ലോട്ടറി ആരംഭിക്കുന്നതിനെതിരെ പല തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പി കെ കുഞ്ഞിന്റെ നിശ്ചയദാർഢ്യത്തോടെ ആ ഒരു പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. ഈ ഒരു ലോട്ടറിയുടെ അച്ചടി, വിതരണം, വിൽപ്പന, അതുപോലെ തന്നെ സമ്മാന വിതരണം ഇവയ്ക്കൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ലോട്ടറി ഡയറക്ടറേറ്റ് രൂപീകരിച്ചതും ആദ്യ ടിക്കറ്റ് പുറത്തിറക്കിയതും 1967 തന്നെയാണ്. ഈ ലോട്ടറിയുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ആദ്യകാല വളർച്ചയിലും അതുപോലെ ജനപ്രിയ വൽക്കരണത്തിലുമുള്ള പ്രധാന വ്യക്തികളിൽ മറ്റൊരാളായിരുന്നു കെ ജനാർദ്ദനൻ നായർ. അദ്ദേഹം ആദ്യ അംഗീകൃത ഏജന്റും സ്വതന്ത്രമായി ഭാഗ്യക്കുറി സ്റ്റാൾ ആരംഭിച്ച ആദ്യ വ്യക്തിയുമായിരുന്നു. ആ ഒരു നിലയിൽ അദ്ദേഹം ഭാഗ്യക്കുറി നേരിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിലൂടെയാണ് കേരളം മുഴുവൻ ഭാഗ്യക്കുറികൾക്ക് വലിയ പ്രചാരണം ലഭിക്കുകയും പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്തത്. 1967 തന്നെയാണ് ഒരു സെപ്റ്റംബർ മാസത്തിലാണ് കേരളത്തിൽ ലോട്ടറി ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി രൂപീകൃതമായത്. സെപ്റ്റംബർ 1 തന്നെ ഡയറക്ടറേറ്റ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതേ വർഷം തന്നെയാണ് ഒരു കേരള പിറവി ദിനത്തിൽ നവംബർ 1 സംസ്ഥാന സർക്കാർ അവരുടെ ആദ്യത്തെ ഭാഗ്യക്കുറി ടിക്കറ്റ് പുറത്തിറക്കിയത്. 1 രൂപയായിരുന്നു കേട്ടോ അന്നത്തെ ടിക്കറ്റിന്റെ വില. ഈ 1 രൂപയ്ക്കൊക്കെ ഇത്രയേറെ വില ഉണ്ടാവുമോ അല്ലേ? ഒന്നാം സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് 1,00,000 എന്നറിയുമോ? 500,000 രൂപയായിരുന്നു, അഥവാ 50,000 രൂപ. ഇത് കൂടാതെ 93 മറ്റ് ക്യാഷ് പ്രൈസുകളും അന്നത്തെ ഒരു ലോട്ടറിയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സമ്മാന വിവരങ്ങൾ ടിക്കറ്റിൽ തന്നെ അച്ചടിച്ചിരുന്നു എന്നത് വളരെയേറെ ശ്രദ്ധേറിയ ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ആ തുക എത്രയായിട്ടാണ് മാറിയിരിക്കുന്നത്? അപ്പോ ഒന്നുകൂടി നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ.

അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ലോട്ടറിയുടെ ചരിത്രമാണ്. ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോട്ടറിക്ക് പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് കേട്ടോ. ശരിക്കും അതിൻ്റെ ഒരു വലിയ വളർച്ച തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ലോട്ടറിയുടെ ആദ്യത്തെ ഒരു വിൽപ്പനയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. കേരളപ്പിറവി ദിനത്തിൽ തന്നെ ആദ്യത്തെ ലോട്ടറി പുറത്തിറക്കി. പക്ഷെ ഇതിന്റെ സമ്മാന വിതരണം എപ്പോഴായിരുന്നു എന്നറിയോ? അതിന് കാത്തിരിക്കേണ്ടി വന്നത് 2 മാസത്തോളമാണ്. അതായത് 1968 ജനുവരി 26 ഒരു റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു കേരള സർക്കാർ പുറത്തിറക്കിയ ആദ്യത്തെ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടന്നത്. ഈ ആദ്യ ലോട്ടറി ടിക്കറ്റിന്റെ മധ്യഭാഗത്ത് ആതുര ശുശ്രൂഷാ രംഗവുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയാ മേശയുടെ ചിത്രമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ നറുക്കെടുപ്പ് ദിവസം വരെ ടിക്കറ്റ് വിൽപ്പന അന്നില്ലായിരുന്നു കേട്ടോ. നറുക്കെടുപ്പിന് 16 ദിവസം മുമ്പ്, അതായത് 1968 ജനുവരി 10 ലോട്ടറി ടിക്കറ്റ് വിൽപ്പന അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ലോട്ടറി വിൽപ്പന 10/1/1968 അവസാനിക്കുമെന്ന് അറിയിപ്പ് ഈ ഒരു ടിക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ഡേറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി ഈ ഒരു തീയതി ടിക്കറ്റിൽ അച്ചടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 1968 ആയപ്പോൾ, ഒരു ജൂലൈ മാസമൊക്കെ ആയപ്പോഴേക്കും ഈ ടിക്കറ്റിലെ സമ്മാന തുക വർദ്ധിപ്പിക്കുകയുണ്ടായി. 1 സമ്മാനമായ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തുകയാണ് ഉണ്ടായത്. ലോട്ടറിയുടെ 1st ദിനമായ 1968 നവംബർ 1 വീണ്ടും ഈ സമ്മാന തുക വർദ്ധിപ്പിച്ച് 1,00,000 രൂപയാക്കി മാറ്റിയത്. പിന്നീട് 1970 ഈ ഒരു ലോട്ടറി സിനിമാ ഗാനങ്ങളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ, അടൂർ ഭാസി പാടി അഭിനയിച്ച 1 രൂപ നോട്ട് കൊടുത്താൽ 1,00,000 കൂടെ പോരും, ഈ ഒരു ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഒരു ഗാനം അന്ന് വളരെ ഹിറ്റ് ായി മാറിയ ഒരു പാട്ടായിരുന്നു. ഏകദേശം 1980 ഒരു അവസാനത്തോടെയാണ് ഈ ഒരു ഗാനം ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രചാരണ ഗാനമായി മാറുകയായിരുന്നു. അന്നത്തെ ലോട്ടറി വിൽപ്പനയിലൂടെ ആകെ ലഭിച്ച വരുമാനം 20,00,000 രൂപയായിരുന്നു. അതിൽ 14,00,000 രൂപ ലാഭമായിരുന്നു. ഇന്നീ കണക്കുകൾ കോടി കടന്ന് ലാഭം നേടുന്ന ഒരു വലിയ സംരംഭമായി മാറിയിട്ടുണ്ട് അല്ലേ. ഒപ്പം ഒരുപാട് പേർക്ക്

നിങ്ങൾ കാണാനും ഒരുപാട് പ്രതീക്ഷയോടെ കുറച്ച് ദിവസമെങ്കിലും മുന്നോട്ട് പോകാനും ലോട്ടറി നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അല്ലെ. മാത്രമല്ല ഈ ലോട്ടറി ജസ്റ്റ് ഒരു നമ്പറിന് രണ്ട് നമ്പറിനൊക്കെ നമുക്ക് ആ ഒരു പ്രൈസ് നഷ്ടമായി പോകുമ്പോഴുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ എൻ്റെ മാഷേ, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് അനുഭവിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അല്ലേ. ഇത് ആൻഡ്രോയിഡ് 91.2 റേഡിയോ ജംഗ്ഷനാണ്, ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളീ പറഞ്ഞു വന്ന ലോട്ടറി മലയാളികൾക്ക് ഭാഗ്യസ്വപ്നവും ഭാഗ്യവും ഒക്കെ നൽകാൻ മുൻകൈയെടുത്ത അന്നത്തെ ധനമന്ത്രിയായിരുന്നു പി കെ കുഞ്ഞ്. പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം അദ്ദേഹത്തിന് അധികകാലം നീണ്ടു നിന്നില്ല എന്ന് വേണം പറയാൻ. 1967 രണ്ടാം തവണയും MLA ആയ അദ്ദേഹം രണ്ടാം നിയമ സർക്കാരിന്റെ ധനമന്ത്രിയായി മാറുകയായിരുന്നു. എന്നാൽ ആ ഒരു സർക്കാരിനോ അദ്ദേഹത്തിനോ കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 1967 മാർച്ചിൽ അദ്ദേഹം ധനമന്ത്രിയായി അധികാരമേറ്റിരുന്നു. പക്ഷേ 1969 മാർച്ചിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയായിരുന്നു. കേരളത്തിലെ ആദ്യ ലോട്ടറി ടിക്കറ്റിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും അല്ലേ. കേരള ഭാഗ്യക്കുറി വിൽപ്പന സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ട് നിരവധി വർഷങ്ങളാകുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇന്നിത് വലിയ വിജയകരമായ ഒരു സംരംഭം തന്നെയായി മാറിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇതിന് തുടക്കം കുറിച്ചവരെ കുറിച്ച് പറയാതിരിക്കാനാവില്ല അല്ലേ. ലോട്ടറി എപ്പോഴും ഭാഗ്യം കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും ചിലപ്പോഴൊക്കെ അത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ലോട്ടറിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലോട്ടറിക്കും ഭാഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ രണ്ട് തവണ മാത്രമാണ് ഈ ലോട്ടറിയുടെ വിൽപ്പനയും വരുമാനവും ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 2020, 2021 അതുപോലെ തന്നെ 2010, 2011 വരുമാനത്തിൽ വളരെയധികം കുറവ് രേഖപ്പെടുത്തിയ രണ്ട് വർഷങ്ങളായിരുന്നു കേട്ടോ അത്. 2016 900,000 പ്രതിദിന ലോട്ടറി വിൽപ്പന 2019-20 1,02,000,000 ഉയർന്നിട്ടുണ്ടായിരുന്നു. 2008-2009 ഈ ലോട്ടറി ടിക്കറ്റിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ലാഭം 3 ലക്ഷം കടന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള വർഷങ്ങളിൽ ആകെ ഒരു തവണ മാത്രമാണ് ലാഭം 2 ലക്ഷത്തിലേക്ക് തിരികെ പോയത്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2010-11

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
7: Radio Junction. Wiggle, wiggle, wiggle.

ലോട്ടറിയുടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ബാങ്ക് ഇടപാട് നടത്തുന്നവരാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബാങ്കിലൂടെ തന്നെയാണ് നമ്മുടെ പണമിടപാട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള, അതായത് ബാങ്കിന്റെ പ്രവർത്തനം 30 വരെ തുടർച്ചയായിട്ട് തടസ്സപ്പെടാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണമിടപാടുകൾ, ബാങ്ക് ഇടപാടുകൾ ഇന്ന് തന്നെ നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവക്കാരാണല്ലോ നമ്മൾ മലയാളികൾ കൂടുതൽ പേരും. അപ്പൊ നാളെ എന്നൊരു ഓപ്ഷൻ ഇനി ബാങ്കിന്റെ കാര്യത്തിൽ വെക്കാതെ ഇന്ന് തന്നെ കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാത്രമല്ല, ഞായറാഴ്ച ബാങ്ക് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് RBI നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഞായറാഴ്ച രാജ്യത്തെ എല്ലാ ബാങ്കുകളും തുറക്കുമെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുണ്ട്. പല ബാങ്കുകളും തുറന്ന് പ്രവർത്തിക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. നാളെ 4 ശനിയാഴ്ചയാണ് ഞായറാഴ്ച, പിന്നെ 28 മുതൽ 3 ദിവസത്തെ പണിമുടക്ക്. എന്നിങ്ങനെ തുടർച്ചയായ 5 ദിവസമാണ് ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തടസ്സം ഉണ്ടാകാതിരിക്കാനാണ് ഞായറാഴ്ച ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത്. മൊബൈൽ ബാങ്കിങ്ങും UPI ഇന്റർനെറ്റ് ബാങ്കിങ്ങും മറ്റ് ഡിജിറ്റൽ മാർഗങ്ങളും പരമാവധി ഉപയോഗിക്കണമെന്നും ഇവയുടെ സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരണമെന്നും ബാങ്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ATMകൾ പ്രവർത്തനക്ഷമമായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ATMകളിലും മിതമായ പണം നിക്ഷേപിക്കാനും ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിക്കാനും ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ശ്രദ്ധിക്കുക, 4 ശനിയാഴ്ചയാണ്. അതിനുശേഷം ഞായറാഴ്ച ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ബാങ്ക് പണിമുടക്കായിരിക്കും.

കാണുന്ന പലതരത്തിലുള്ള വിഭവങ്ങളും പലതരത്തിലുള്ള ട്രെൻഡുകളും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ നമുക്ക് കുറച്ച് കൗതുകം കൂടുതലാണ് അല്ലെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, ജോളോ ചിപ്സ് അടക്കം അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ പണി കിട്ടിയവരുമുണ്ട്, എന്നാൽ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സായി രക്ഷപ്പെട്ടു പോയവരുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പുതിയൊരു ട്രെൻഡിനെ കുറിച്ചാണ്. അപ്പോൾ വായിൽ ഇങ്ങനെ കൊതിയൂറുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ എരിവും പുളിയും അടങ്ങുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കൊരു ടെൻഡൻസിയാണ്. അപ്പോൾ ഇതേ പുതിയ ട്രെൻഡുമായിട്ടാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ എത്തിയിട്ടുള്ളത്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്, ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും താമസിക്കാതെ നിങ്ങളുടെ അരികിലേക്ക് ഇത്തരത്തിലൊരു വിഭവത്തിന്റെ റീല് എത്തുന്നതായിരിക്കും. ഇത് പരീക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ വിഭവം എന്നൊക്കെ പറയുമ്പോൾ വായിൽ ഇങ്ങനെ വെള്ളമൂറുന്ന, ആക്ച്വലി ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കൊതിയൊക്കെ തോന്നും, എങ്കിലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഐസ് ക്യൂബ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആ റെസിപ്പിയിലേക്ക് ഒന്ന് പോയാലോ. ആദ്യം ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിലേക്ക് കുറച്ച് ഐസ് കട്ടകൾ ഇടുക, പിന്നാലെ ഉപ്പും മുളക് പൊടിയും കുരുമുളകും പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കറുമുറ അങ്ങോട്ട് കഴിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇത് എന്ത് വിഭവമാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ആക്ച്വലി ഇത് ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഒക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പരീക്ഷിച്ച് നോക്കിയെന്നും അടിപൊളിയാണെന്നും ഒക്കെ പറഞ്ഞ് പലരും അവരുടേതായ രീതിയിൽ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ ഒരു അതിശയമൊക്കെ നമുക്ക് തോന്നും അല്ലേ. അതെ, ഐസ് ആണ് സംഭവം. ഐസ് ഈറ്റിംഗ് ചലഞ്ച് അത്ര ഹെൽത്തി ശീലമല്ല എന്നതാണ് ഇതിനു പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കഴിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ച് നോക്കുക. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഈ ഒരു ശീലം ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന പൈക്ക എന്ന ഒരവസ്ഥയുടെ ഭാഗവുമാകാം അല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഐസ് കഴിച്ചുവെന്ന് കരുതി എന്താണ് പ്രശ്നം, ഐസ് ക്യൂബ്സ് പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും ഏറെയും. എന്നാൽ ഈ ഐസ് തീറ്റയില്ലേ ദന്താരോഗ്യം തകരാറിലാക്കുമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ടിഷ്യൂ ആണ് നമ്മുടെ പല്ലിലെ ഇനാമലെങ്കിലും കട്ടിയുള്ളതും തണുത്തുറഞ്ഞതുമായ ഈ ആഹാര പദാർത്ഥങ്ങളുണ്ടല്ലോ, അതായത് ഈ ഐസ് ക്യൂബ്സ് ഒക്കെ, ഇത് കഴിക്കുന്നതിലൂടെ ഈ ഇനാമലിനും അതുവഴി നമ്മുടെ പല്ലുകൾക്കും തകരാറുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഐസ് ഓൺലി ഡയറ്റ് പോലുള്ള ട്രെൻഡാകുന്ന ചലഞ്ചുകൾക്ക് പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ നില നേരെ കുത്തനെ താഴേക്ക് പോവുകയാണ് ചെയ്യുക. കടുത്ത ക്ഷീണം, ബ്രെയിൻ ഫോഗ് തുടങ്ങിയവയ്ക്കും കാരണമായേക്കാം. അപ്പോൾ

ഈ ഐസ് ഈറ്റിംഗ് ചലഞ്ചിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈക്ക എന്ന ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യം. പുതിയ ഒരു വേർഡ് കൂടി ഇത് ചേർക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് അതിന്റെ പിന്നാലെ ഒന്ന് പോകാം. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്, ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇത്തരത്തിൽ ഇങ്ങനെ ഐസ് കഴിക്കുന്നത് പൈക്ക എന്നൊരു ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമാണോ എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. പോഷകമൂല്യമില്ലാത്തതും അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ വസ്തുക്കൾ കുറഞ്ഞത് ഒരു മാസത്തോളമെങ്കിലും കഴിക്കുന്ന ഈറ്റിംഗ് ഡിസോർഡറിന് പറയുന്ന പേരാണ് പൈക്ക എന്നത്. ഇതുള്ളവർക്ക് ഈ മണ്ണ്, ചെളി, മണൽ, ഐസ്, ചോക്ക്, പേപ്പർ, മുടി, സോപ്പ് തുടങ്ങിയവ കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണുള്ളത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ പല കുട്ടികളുടെയും വയറ്റിൽ നിന്ന് 3 കിലോ ഭാരമുള്ള മുടി ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു. വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് സ്കാനിങ്ങിലാണ് ഇങ്ങനെ ഒരു കാര്യം വയറിൽ മുടി ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കഴിച്ചിട്ടുള്ളവർ, ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. മാത്രമല്ല ഇത്തരത്തിൽ ഐസ് കഴിക്കുന്നതിനോടുള്ള ഒരു ആസക്തി കൂടുന്നതിനെയാണ് പാഗോഫാജിയ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അളവ് കുറയുന്നതും അനീമിയയും ഒക്കെയാണ് പ്രധാനമായും ഇത്തരത്തിൽ ഐസ് കഴിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ. ഇത് കൂടാതെ കാൽസ്യം കുറയുക, സമ്മർദ്ദം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ തുടങ്ങിയവയും ഈ പാഗോഫാജിയയിലേക്ക് നയിക്കാറുണ്ട്. വായ വരണ്ടിരിക്കുന്നത് തടയാൻ ഐസ് ചവയ്ക്കുന്നവരുണ്ടല്ലേ. എന്തായാലും ഇത് ഏത് പ്രായക്കാരെയും ബാധിക്കാമെങ്കിലും 3 വിഭാഗങ്ങളിലാണ് ഇത് കണ്ടുവരാറുള്ളത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, കൂടാതെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സ്കിസോഫ്രീനിയ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവരെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചലഞ്ചിലേക്ക് എത്തിപ്പെട്ടാൽ കുറെ അധികം ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം നമുക്ക് കിട്ടുക. അപ്പൊ എന്തായാലും ഇന്നത്തെ റേഡിയോ ജംഗ്ഷനോട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക, ആൻഡ് സ്റ്റേ ട്യൂൺ ഇൻ റേഡിയോ 91.2. ആർ യു ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ ചേട്ടാ ആ യതീന്ദ്രന്റെ മരണ വീട്ടിൽ പോകണ്ടായിരുന്നു.
1: എന്താ അവന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലയോ?
0: കരച്ചിലോ? അവിടെ ആരും കരയുന്നത് ഞാൻ കേട്ടില്ല.
1: ആരും കരയാത്ത ആലോചിച്ചാണോ എനിക്ക് സങ്കടം വന്നത്?
0: ചേട്ടാ മരണ വീട്ടിൽ വന്ന പെണ്ണുങ്ങളെല്ലാം പരസ്പരം പറയുന്നത് യതീന്ദ്രന്റെ പഴയ കാര്യങ്ങളായിരുന്നു.
1: അത് പിന്നെ മരണ വീട്ടിൽ വന്ന മരണപ്പെട്ട ആളെ കുറിച്ച് പറയും.
0: ചേട്ടന് ഞാൻ പറഞ്ഞത് പിടികിട്ടിയില്ലയോ? യതീന്ദ്രൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചോ അതൊക്കെ ആയിരുന്നു ചർച്ച.
1: മരണപ്പെട്ട ആളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല.
0: അതൊക്കെ ആരോട് പറയാനാ? ആക്ഷേപിച്ചു പറയുകയും ചെയ്തു, അടക്കി പിടിച്ചു ചിരിക്കുകയും ചെയ്തു.
1: പറഞ്ഞു ചിരിച്ചവരുടെ ഒക്കെ ഭർത്താക്കന്മാരെല്ലാം വളരെ ഡീസന്റ് കക്ഷിക്കാരല്ലയോ?
0: അത് ഞാനും മനസ്സുകൊണ്ട് ആലോചിച്ചു.
1: ഇത്തരത്തിലുള്ള മോശം വർത്തമാനം കേൾക്കുമ്പോ അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം.
0: ഞാൻ പെട്ടെന്ന് ഇറങ്ങിഞ്ഞു പോരുന്നു. വഴിക്ക് വെച്ച് നമ്മുടെ ചീവീട് കാർത്തിയാണിയെ
1: കണ്ടായിരുന്നു.
0: എന്റെ ചേട്ടാ എന്നെ തടഞ്ഞു നിർത്തി യതീന്ദ്രന്റെ ഓരോരോ കാര്യങ്ങൾ വിസ്തരിച്ച് അങ്ങ് പറയാൻ തുടങ്ങി.
1: കാർത്തിയാനിയുടെ ഭർത്താവിനെ പണ്ട് നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടടിച്ച കാര്യം നീ അങ്ങോട്ടങ്ങ് ചോദിക്കാൻ എന്താ?
0: ഞാനൊന്നും മിണ്ടിയില്ല.
1: എന്തുവാടാ രാജു, നിന്റെ ചിറ്റപ്പിന് ഈ വയസ്സം കാലത്ത് എന്തോ തോന്നിയതാ?
0: വാർത്ത അറിഞ്ഞപ്പോ ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിക്കാവുന്ന പലരും ഇവിടെ വന്നിരുന്ന് പറഞ്ഞു.
2: എന്നാ സത്യം തെളിഞ്ഞപ്പോ പ്രശ്നം ഒത്തുതീർപ്പായ കാര്യം നിങ്ങൾ അറിഞ്ഞോ?
3: ഇല്ല, ആരും പറഞ്ഞില്ല.
2: അതാരും പറയത്തില്ല. അമ്മാവാ, കഴിഞ്ഞ ആഴ്ച ചിറ്റപ്പൻ പെൻഷൻ വാങ്ങാൻ ട്രഷറി പോയായിരുന്നു.
1: പെൻഷൻ വാങ്ങിയിട്ട് തിരികെ വന്നപ്പോ ഇവിടെ കയറുകയും ചെയ്തു.
2: ട്രഷറി ചെന്നപ്പോ ചിറ്റപ്പന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഏലിയാമ്മ സാറിനെ കണ്ട്.
0: അപ്പൊ അവർക്ക് 10-79 വയസ്സായി കാണുമല്ലോ.
2: ഉണ്ട്, അവരെ കുറിച്ചാ പറഞ്ഞത്.
0: അയ്യോ,
2: മൊത്തം കേക്കമ്മാവി. അവര് തമ്മിൽ ഏറെ നേരം വർത്തമാനം പറഞ്ഞു. പറഞ്ഞത് മുഴുവനേ മുട്ടുവേദനയുടെ ചികിത്സയെ കുറിച്ചാ.
1: വൃത്തരാവിലെ അമ്മ കാണുമ്പോ രോഗകാരിയായിരിക്കുമല്ലോ മിക്കവാറും ചർച്ച.
2: നമ്മുടെ കിഴക്കേപ്പാട്ട് അലിയാരി കുഞ്ഞ സാറിന് മുട്ടുവേദന വന്ന കാര്യവും നെടുമങ്ങാട് ഒരു ആശുപത്രി കൊണ്ടുപോയ ഒക്കെ ചിറ്റപ്പൻ പറഞ്ഞു.
1: അവരുടെ ഭർത്താവിനെ അവിടെ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു കാണും.
2: പറഞ്ഞ് അവര് തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ പാക്കിന്റെ അയ്യത്തെ വിനയം കണ്ട്. അവൻ അവന്റെ അമ്മാവനെ കൊണ്ട് ട്രഷറി വന്നതായിരുന്നു.
0: പാക്കിന്റെ അയ്യത്തെ വിനയനെ പച്ചവെള്ളത്തിൽ തീ കത്തിക്കുന്നവനാ?
2: അത് തന്നെ അമ്മാവി സംഭവിച്ചത്. കുഞ്ഞമ്മ അമ്പലത്തിൽ തൊഴാൻ പോയി ചെന്നപ്പോ വിനയൻ കുഞ്ഞമ്മയെ ദൂരെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുത്ത് ചിറ്റപ്പന് ഒരാളുമായിട്ട് അടുപ്പമുണ്ടെന്ന്.
0: എടാ ദ്രോഹി,
2: പാവം കുഞ്ഞമ്മ, അതങ്ങ് വിശ്വസിച്ച്. അതിന്റെ കൂടെ പലപ്പോഴും ചിറ്റപ്പനെ ഏലിയമ്മ സാറിന്റെ കോള് വരും, മുട്ടുവേദനയുടെ കാര്യം പറയും. കുഞ്ഞമ്മ കൂടുതലൊന്നും പറയുന്നില്ല. പൊട്ടിക്കരഞ്ഞോണ്ട് കുഞ്ഞമ്മ അങ്ങ് പോയി.
1: പോകരുതെന്ന് ചിറ്റപ്പൻ പറഞ്ഞില്ലയോ?
2: പരമാവധി പറഞ്ഞ്. കുഞ്ഞമ്മ അതൊന്നും വിശ്വസിച്ചില്ല.
0: എങ്ങനെ വിശ്വസിക്കും? ആ രീതിയിൽ വിനയൻ പറഞ്ഞു കയറ്റി വെച്ചേക്കാണും.
2: ഏതായാലും ആ സംഭവം ഏലിയമ്മ സാറിന്റെ വീട്ടിൽ പറഞ്ഞു.
1: ഈ വിനയനെ മുക്കാലി കെട്ടി അങ്ങ് അടിക്കണം.
2: ഏലിയമ്മ സാർ മുട്ടുവയ്യാതിരിക്കുന്ന ഭർത്താവിനെയും കയറ്റി കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ച് സകല കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പോയ കാറിൽ തന്നെ കുഞ്ഞമ്മ തിരിച്ചിങ്ങി വന്ന്.
1: വിനയനാ വെറുതെ കുരുക്കുണ്ടാക്കിയെന്ന കാര്യം ചിറ്റപ്പൻ അറിഞ്ഞോ?
2: അതാ അതിലും രസം. ഏലിയമ്മ സാറേ മാനനഷ്ടത്തിന് കേസ് കൊടുത്തെന്ന് ചിറ്റപ്പൻ വിനയനെ അറിയിച്ച്.
1: അത്യാവശ്യ കാര്യ കുറെ നാള് കോടതി കയറി ഇറങ്ങട്ടെ.
2: കേസാകും എന്ന് അറിഞ്ഞപ്പോ വിനയൻ മെമ്പറേയും കൂടി ചിറ്റപ്പനെ വന്ന് കണ്ട് ക്ഷമ പറഞ്ഞ് ഏലിയമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് മാപ്പും ചോദിച്ചു.
0: അമ്പലത്തിൽ തൊഴാൻ പോയവൻ തൊഴുതിട്ടേക്ക് മടങ്ങി പോന്ന പോരായിരുന്നോ?
1: എന്തായാലും നിന്റെ കുഞ്ഞമ്മയാള് കൊള്ളാമല്ലോ. എന്തേലും ഒന്ന് കൊട്ടാൽ തന്നെ ഉടനെ അടി അങ്ങ് ഇറങ്ങും.
0: അവര് നിഷ്കളങ്കരായതുകൊണ്ടാ പോയത്.
1: എന്തോ ആയാലും വിനയനിങ്ങോട്ട് വരട്ടെന്നാലും വർത്തമാനം ഞാൻ പറയും.
0: പറഞ്ഞാൽ എന്തുവാ, വിഷവിത്ത് വിതറി ആനന്ദം കൊള്ളും അന്യന്റെ നാശം കൊതിക്കുന്ന മാനസം.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

എൻ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഈ വർഷത്തെ ഗാന്ധി ജയന്തി ദിനാചരണം ജില്ലാ ഭരണകൂടത്തിന്റെയും ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് പറഞ്ഞു. ഗാന്ധി ജയന്തി ദിനാഘോഷം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന കൂടിയാലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഒക്ടോബർ 2 ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, സർവമത പ്രാർത്ഥന, ഐക്യദാർഢ്യ പ്രതിജ്ഞ, പദയാത്ര എന്നിവ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. രാവിലെ 7:15 ചിന്നക്കട റെസ്റ്റ് ഹൌസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഐക്യദാർഢ്യ പ്രതിജ്ഞ പദയാത്ര ചിന്നക്കട റെസ്റ്റ് ഹൌസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയിൽ ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC SPC കേഡറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS വോളണ്ടിയർമാർ, ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടന പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 1000+ പേർ പങ്കെടുക്കും. ഗാന്ധി പാർക്കിൽ പദയാത്ര സമാപിച്ച ശേഷം ഹാരാർപ്പണവും പൊതുസമ്മേളനവും നടക്കും. മന്ത്രിമാർ, MP, MLA മറ്റു ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. യോഗത്തിൽ ADM എസ് സജീദ്, സബ് കളക്ടർ ഡോ എസ് മോഹനപ്രിയ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ പോൾ മത്തായ്, സെക്രട്ടറി GR കൃഷ്ണകുമാർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള വീടിനൊപ്പം പഠനമുറി നിർമ്മിക്കുന്നതിന് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും. 1 ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള പട്ടികജാതി കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ മാത്രം വിസ്തീർണമുള്ള വീടുകളായിരിക്കണം. പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ഇതേ ആവശ്യത്തിന് ധനസഹായം ലഭിക്കാത്തവരായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും അനുബന്ധ രേഖകളും അതാത് ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ നൽകണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19 ഒക്ടോബർ വൈകിട്ട് 5 മണി. ഫോൺ നമ്പർ 0474274996. സംസ്ഥാനത്തെ OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ അനുകൂലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് CBSE, ICSE, ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ നിന്നും 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം. ഇ ഗ്രാൻഡ് പോർട്ടൽ സ്കൂൾ വഴിയുള്ള ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട അവസാന തീയതി 20 ഒക്ടോബർ. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ കൊല്ലം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0474294417. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജീവനം കിഡ്നി വെൽഫെയർ ഫൗണ്ടേഷന്റെ വാർഷിക പൊതുയോഗം 14 ഒക്ടോബർ രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരും. എല്ലാ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കെട്ടിട നികുതി കുടിശ്ശിക സെപ്റ്റംബർ 30 പൂർണ്ണമായി അടയ്ക്കുന്നവർക്ക് പിഴപ്പലിശ ഒഴിവാക്കി സർക്കാർ ഉത്തരവായിട്ടുള്ളതിനാൽ നഗരസഭാ പരിധിയിലുള്ള നികുതിദായകർ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ കിറ്റ്സിൽ ടൂറിസം ആന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് PG ഡിപ്ലോമയ്ക്ക് ഒഴിവുള്ള ഏതാനും സീറ്റുകളിലെ പ്രവേശനത്തിനുള്ള അഭിമുഖം സെപ്റ്റംബർ 28 നടക്കും. അടിസ്ഥാന യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, താൽപര്യമുള്ളവർ 28 രാവിലെ 10:30 കിറ്റ്സിന്റെ തിരുവനന്തപുരം ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471234468. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2. ജഗന്ന ജഗന്ന ദാ ജഗ ജഗ നഗ ജഗ ജഗന്ന.

0: രാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖലാ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം അമൃതപുരിയിൽ നടക്കുന്ന പൊതുപരിപാടി ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 crore ചടങ്ങിൽ കൈമാറും. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഞായറാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 50 crore ജീവകാരുണ്യ പദ്ധതികൾക്കും മഠം തുടക്കം കുറിക്കും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ ലാഭത്തിനുള്ളതല്ലെന്നും പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിച്ച് ജനങ്ങൾക്ക് പുതുജീവിതം നൽകുന്നതിനുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സേവാ യാത്രിയോ കെ ലിയേ യേ ഭീ ഏക് പ്രശിക്ഷൺ ഹൈ കി സർക്കാർ കി യോജനായേ സിർഫ് പൈസേ ഖർച്ച് കർന രാജനീതിക് മൈലേജ് കമാന ഇത്ര നഹീ ഹോതാ ഹൈ അഗർ വോ യോജന ആഖിരി വ്യക്തി തക് പഹുഞ്ചതി ഹൈ തോ ഉസ്കെ ലിയേ തോ ഏക് നയാ ജീവൻ ശുരു ഹോ ജാതാ ഹൈ ഔർ ഉസ്കാ ജോ സന്തോഷ് ഹൈ വോ ബഡാ അദ്ഭുത ഹോതാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീ അന്ന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. നാരുകൾ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയതും ഗ്ലൂട്ടൻ രഹിതവുമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാൻ സാധിക്കും. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപാദന ത്തിനൊപ്പം സംസ്കരണത്തിനും വിപണനത്തിനും മുൻഗണന നൽകി പദ്ധതി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിത്തറയെന്ന് ദീൻദയാൽ ഉപാധ്യായ വിശ്വസിച്ചിരുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി സ്മരിച്ചു. പരിസ്ഥിതി ലോല മേഖലാ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ലൊറേറ്റോയിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കുറിച്ചു. ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒറ്റ വെസലിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചരക്ക് നീക്കങ്ങളിലൊന്നാണിത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രക്കിടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിലെ ചരക്ക് നീക്കം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയാണ് ഈ നേട്ടം തെളിയിക്കുന്നത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗ് റേഞ്ചിൽ 10 m എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരുജി സിംഗ് സഖ്യമാണ് സുവർണ നേട്ടം കൊയ്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാംഗ്ഷ് പാട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ എന്നിവരടങ്ങിയ ടീം വെള്ളിമെഡൽ കരസ്ഥമാക്കി. ഇതോടെ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യ 12-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് 3-ാം സീസണ് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാറിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ VV രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ 30 വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ് മൂണാണ് ഉദ്ഘാടന ചിത്രം. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 30 തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും.
0: കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 പ്രമുഖ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 1-ാം സമ്മാനമായ 30 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. അച്ചടിച്ച 90 ലക്ഷം തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 89.85 ലക്ഷം ടിക്കറ്റുകളും ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് നഗരത്തിന് സമീപം പാറക്കടവിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്നതാണ് ഈ പുതിയ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 29-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടപ്പാക്കും. കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ യോഗം ചേരും. വ്യക്തികൾക്കും സംഘടനാ പ്രതിനിധികൾക്കും ഹർജിയും നിവേദനങ്ങളും യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റക്കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവയാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളിൽ ഈ യാത്ര സേവനത്തിന്റെ വിവിധ വർണ്ണങ്ങൾ നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യം ഈ കാലയളവിൽ വർദ്ധിച്ചതിനു പുറമെ സ്ത്രീകൾ വലിയ തോതിൽ സ്വയം പര്യാപ്തരായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हमें आत्मनिर्भर भारत बनाना है.
2: चुनौतियां आएगी, चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले. हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा. इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവ സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്ത്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആന്റ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൺ ബ്രൌണുമായും തജിക്കിസ്ഥാൻ, സിംഗപ്പൂർ, എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ്, ഘാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 30 ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയെന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിനു പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3rd രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
3: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 stall. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 1.9 ലക്ഷം കോടി രൂപയിൽ നിന്ന് 13 ലക്ഷം കോടിയായും മൊബൈൽ ഫോൺ നിർമ്മാണം 33 മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടിയായും ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം 4 മടങ്ങോളം വർദ്ധിച്ച് 1.78 ലക്ഷം കോടി രൂപയെന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4th പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിനുശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
5: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ ആ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ കൃഷി സ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാൻഷ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യ എണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: വശത്തുണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പക്ഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2. പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ് പുതിയ കാവ് കരുനാഗപ്പള്ളി.

തൈ പിറന്നേ കൊടി പറന്നേ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കൊടി പറന്നേ മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചു മുത്ത് ഏ മത്തളം കൊട്ടേ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം ഒരു സാധാരണ യാത്രയല്ല ആരംഭിക്കുന്നത്. കാലത്തിന്റെ പാളികൾ മറിച്ചു നോക്കി ചരിത്രം ഇന്നും ശ്വാസമെടുക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് നമ്മുടെ യാത്ര. തുംഗഭദ്രയുടെ തീരത്ത് കല്ലുകൾ പോലും കഥ പറയുന്ന വിശ്വാസവും ശക്തിയും കലയും ഒരുമിച്ച് ചേർന്ന ഒരു നഗരത്തിലേക്ക്, ഹംപിയിലേക്ക്.
0: പൈതൃകം, മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

ഒരു കാലത്ത് ദക്ഷിണേന്ത്യ മുഴുവൻ പ്രതാപത്തോടെ നയിച്ച വിജയനഗര സാമ്രാജ്യത്തിന്റെ ഹൃദയമായിരുന്നു ഈ നഗരം. ഇന്ന് അവശിഷ്ടങ്ങളായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും മൗനത്തിൽ പോലും മഹത്വം വിളിച്ചോതുന്നു. തെക്കേ ഇന്ത്യയിലെ ഡെക്കാൺ പ്രദേശത്ത് 14, 15, 16 ശതകങ്ങളിലായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. വിജയനഗര എന്നത് തലസ്ഥാന നഗരിയുടെയും സാമ്രാജ്യത്തിന്റെയും പേരായിരുന്നു. ഇന്നത്തെ കർണാടകത്തിലെ ഹംപിയാണ് ആ തലസ്ഥാന നഗരി. നഗരാവശിഷ്ടങ്ങൾ പരന്നുകിടക്കുന്ന ഹംപി ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രക്കുറിപ്പുകളിൽ നിന്നും തദ്ദേശീയരുടെ കഥകളിൽ നിന്നുമാണ് സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഹംപിയിലെ പുരാവസ്തു ഖനനങ്ങൾ സാമ്രാജ്യത്തിന്റെ ശക്തിയെയും സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ചരിത്രം. 1336 ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത്. ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ടകെട്ടി ഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടമതിലുകളിലെ കല്ലുകളെ യോജിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചുണ്ണാമ്പുകൂട്ടുകളും ഉപയോഗിച്ചിരുന്നില്ല. പകരം കല്ലുകൾ പരസ്പരം കോർത്തുവെക്കുന്ന രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റു നഗരങ്ങളുടേതുപോലെയല്ല ഈ കോട്ടമതിലുകളെന്നും ലോകത്തിലെ വളരെ കുറച്ചിടങ്ങളിലെ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി കണ്ടിട്ടുള്ളൂവെന്നും പോർച്ചുഗീസ് സഞ്ചാരി ഗോമിങ്കോ പയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരന്ന മേൽക്കൂരകളോടുകൂടിയ മനോഹരമായ കെട്ടിടങ്ങൾ കോട്ടയ്ക്കുള്ളിൽ കെട്ടിയിരുന്നു. കൊട്ടാര സമുച്ചയത്തിൽ നിരവധി കമാനങ്ങളും താഴിക കുടങ്ങളും തൂണുകളിൽ താങ്ങി നിർത്തിയ മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പഴത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഹംപിയിലുണ്ടായിരുന്നു. അതിന്റെ പ്രതാപകാലങ്ങളിൽ ഹംപി വ്യാപാര സാംസ്കാരിക പ്രവർത്തനങ്ങളാൽ മുഖരിതമായിരുന്നു. ചിട്ടികൾ, മൂറുകൾ എന്ന മുസ്ലിം കച്ചവടക്കാർ, പോർച്ചുഗീസുകാരെ പോലെയുള്ള യൂറോപ്യൻ കച്ചവട പ്രതിനിധികൾ തുടങ്ങിയവർ ഹംപിയിലെ ചന്തകളിൽ വ്യാപാരം നടത്തിയിരുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഹംപിയിലെ ക്ഷേത്രങ്ങൾ. ദേവദാസികൾ വിരൂപാക്ഷ ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളിൽ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും മുൻപാകെ നൃത്തങ്ങൾ നടത്തി. ഹംപിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാന ഉത്സവമായിരുന്നു മഹാനവമി. രാജാവ് അതിഥികളെ സ്വീകരിക്കുകയും സാമന്തരിൽ നിന്നും കപ്പം സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി നിലകൊണ്ടിരുന്ന മഹാനവമി പീഠം ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ടായിരുന്നു രാജാവ് നൃത്തവും സംഗീത പരിപാടികളും ഗുസ്തി മത്സരങ്ങളും വീക്ഷിച്ചിരുന്നത്. 1565 ഡെക്കാൻ സുൽത്താൻമാർ വിജയനഗരത്തെ പരാജയപ്പെടുത്തിയതോടെ ഹംപിയുടെ പ്രതാപകാലവും അവസാനിച്ചു. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. വിരൂപാക്ഷ ക്ഷേത്രം. ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഇത് തുംഗഭദ്ര നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ഏറ്റവും പഴയ ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം 7-ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതുന്നു. പമ്പാപതി എന്ന് വിളിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കല്ലിൽ തീർത്ത അപൂർവങ്ങളായ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിൽ ഒന്ന് 165 ഉയരമുള്ള ഒരു ഗോപുരം ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. വിസ്തപ്പയ്യ ഗോപുരം എന്നാണിത് അറിയപ്പെടുന്നത്. 11 നിലകളുള്ള ഈ ഗോപുരവും വിരൂപാക്ഷ ക്ഷേത്രവും ഏത് കാലത്താണ് ഉണ്ടാക്കിയത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ രണ്ടാമത്തെ ഗോപുരം കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പണിതീർത്തതാണ്. പല പ്രാവശ്യങ്ങളിലായി ഈ ക്ഷേത്രം പുതുക്കിയതായി തെളിവുകളുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം അത് പുതുക്കിപ്പണിതത് 1510 കൃഷ്ണദേവരായരായിരുന്നു. ക്ഷേത്രമുറ്റം നിറയെ കല്ലുകൾ പാകിയിരിക്കുന്നു. നടുഭാഗത്തായി ഒരു ചെറിയ കനാലുണ്ട്. അതിലൂടെ തുംഗഭദ്ര നദിയിലെ വെള്ളമൊഴുകുന്നുണ്ട്. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് താമസിക്കാനുള്ള മറ്റൊരു മന്ദിരം ക്ഷേത്രത്തിലുണ്ട്. കല്യാണ മണ്ഡപം എന്നറിയപ്പെടുന്ന ഫലപൂജാ മണ്ഡപവും ഒരു കിണറും ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുണ്ട്. വിശാലമായ രണ്ട് മുറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. എല്ലാം കരിങ്കൽ പാകിയിരിക്കുന്നു. രണ്ടാമത്തെ മുറ്റത്താണ് വിളക്കുമാടവും കൊടിമരവും സ്ഥിതി ചെയ്യുന്നത്. ഈ മുറ്റത്തിന് ഇടതുവശത്തായി ചില ഉപദേവതാ ക്ഷേത്രങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നു. അവ പട്ടലേശ്വര, മുക്തി നരസിംഹ, സൂര്യനാരായണ എന്നീ ദേവതകളുടേതാണ്.
വലതുവശത്ത് മഹിഷാസുരമർദ്ദിനിയുടെയും ലക്ഷ്മി നരസിംഹസ്വാമിയുടെയും അമ്പലം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഭുവനേശ്വരി ദേവിയുടെയും പമ്പാദേവിയുടെയും അമ്പലങ്ങളും ഇതിനകത്തുണ്ട്. ഹൊയ്സാല രാജവാഴ്ചക്കാലത്തുണ്ടായ ഒരു ക്ഷേത്രമാണിത്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഹരിഹരൻ ഒന്നാമൻ പുതുക്കി പണിതിട്ടുണ്ട്. പിന്നീട് കൃഷ്ണദേവരായർ ഒരു മണ്ഡപവും പൊതുജനങ്ങൾക്ക് സമ്മേളിക്കാനുള്ള ഒരു സ്ഥലവും ഇവിടെ കൂട്ടിച്ചേർത്തു. ഈ ക്ഷേത്രത്തിന്റെ പുഴയോട് തിരിഞ്ഞിരിക്കുന്ന ഭാഗത്തെ ചുമരിന് ഒരു വലിയ തുളയുണ്ട്. ആ തുളയിലൂടെ അമ്പലത്തിന് മുന്നിലുള്ള ഗോപുരത്തിന്റെ ചിത്രം പുറകിലെ ചുവരിൽ തല തിരിഞ്ഞു കാണുന്നു. മറ്റ് യാതൊരുവിധ വിദ്യകളും ഇല്ലാതെയാണിത് സാധ്യമാകുന്നത്. പാൻസുപാരി ബസാർ. അമ്പലത്തിന് മുന്നിലായി കാണുന്ന ചെറിയൊരു ബസാറാണ് പാൻസുപാരി ബസാർ. തകർന്നടിഞ്ഞ കുറേ സ്തൂപങ്ങളും മണ്ഡപങ്ങളും മാത്രമേ അവിടെ കാണാനുള്ളൂ. അമ്പലത്തിലേക്കുള്ള വഴിയുടെ രണ്ട് ഭാഗങ്ങളിലുമായി ഇവ ചിതറിക്കിടക്കുന്നു. രാജ്ഞിയുടെ കൊട്ടാരം. ശ്രീ കൃഷ്ണദേവരായരായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി. തിരുമല ദേവിയെന്നും ചിന്നാദേവിയെന്നും പേരുള്ള രണ്ട് രാജ്ഞിമാരാണ് ശ്രീ കൃഷ്ണദേവരായർക്കുണ്ടായിരുന്നത്. രാജ്ഞിയുടെ അന്തപുരം ലോകോത്തരമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്റർലോക്ക് ചെയ്ത കല്ലുകളാൽ കെട്ടിയ ഒരു വൻ കോട്ടയ്ക്കകത്താണുള്ളത്. കോട്ടയുടെ നാല് വശങ്ങളിലും വലിയ ഉയരത്തിലുള്ള കാവൽ മന്ദിരങ്ങളുണ്ട്. ഈ നാല് കാവൽ മന്ദിരങ്ങളിലും കാവൽക്കാർ നിലയുറപ്പിക്കുമായിരുന്നു. കാവൽക്കാരെല്ലാവരും ആയോധന കല വശമാക്കിയ സ്ത്രീകൾ തന്നെയായിരുന്നു. രാജ്ഞി മന്ദിരത്തിന് ഒരു വശത്തായി സാമാന്യം വലിയൊരു കുളമുണ്ട്. പണ്ട് രാജ്ഞിമാരും തോഴിമാരും കുളിക്കാൻ ഉപയോഗിച്ച കുളമാണിത്. ജലമഹൽ എന്നാണിത് അറിയപ്പെടുന്നത്. രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അടിത്തറ മാത്രമേ ഇന്നിവിടെ കാണാനുള്ളൂ. ലോട്ടസ് മഹൽ. രാജ്ഞിയുടെ അന്തപുരം സ്ഥിതി ചെയ്യുന്ന കോട്ടയ്ക്കകത്ത് ജലമഹലിന്റെ കിഴക്കുവശത്താണ് പ്രസിദ്ധമായ ലോട്ടസ് മഹൽ. വെല്ലം, ചുണ്ണാമ്പ്, കോഴിമുട്ട, മണ്ണ് എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് ലോട്ടസ് മഹലിന്റെ ഭിത്തികൾ തേച്ചിരിക്കുന്നത്. രണ്ട് നിലകളുള്ള ഈ മന്ദിരത്തിന് മുകളിലേക്ക് കയറാനുള്ള വഴി ഒരു വശത്തുണ്ട്. വാസ്തുവിദ്യയുടെ ഒരു വിസ്മയം തന്നെയാണ് ലോട്ടസ് മഹൽ. നാല് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരുപോലെ തന്നെ ഇത് കാണുന്നു. ജലമഹലും ലോട്ടസ് മഹലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നവയാണെന്ന് അവയുടെ ഘടന കണ്ടാൽ മനസ്സിലാകും. അലങ്കരിക്കാനായി വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള കല്ലുകൾ അടർത്തി മാറ്റിയതിന്റെ പാടുകൾ ഇന്ന് ലോട്ടസ് മഹലിന്റെ ഭിത്തികളിൽ കാണാം. എലിഫന്റ് സ്റ്റേബിൾ അഥവാ ആനപ്പന്തി. രാജ്ഞിയുടെ കൊട്ടാര വളപ്പിന് പുറത്ത് കിഴക്കു ഭാഗത്തായി കുതിരാലയവും ആനപ്പന്തിയും ആനക്കാർക്ക് താമസിക്കാനുള്ള പാർപ്പിടവും കാണാവുന്നതാണ്. അറബിക്, പേർഷ്യൻ, ഇന്ത്യൻ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ആനപ്പന്തി. മറ്റ് ആകർഷണങ്ങൾ. മന്മഥ തീർത്ഥക്കുളം, ഹേമകൂടാദ്രി, ശ്രീകൃഷ്ണ ക്ഷേത്രം, ഉഗ്ര നരസിംഹമൂർത്തി, ബാധവലിംഗം, ചണ്ഡികേശ്വര ക്ഷേത്രം, വീരഭദ്ര പ്രതിമ, ഭൂഗർഭ ശിവക്ഷേത്രം, ഹസാര രാമക്ഷേത്രം, വിട്ടല ക്ഷേത്രം, ഗരുഡരഥം, തുലാഭാരം നടത്തിയിരുന്ന ത്രാസ് എന്നിവയാണ്. എത്തിച്ചേരാനുള്ള വഴി. മൈസൂരിൽ നിന്നും എല്ലാ ദിവസവും രാത്രി 6:35 പുറപ്പെടുന്ന ഹംപി എക്സ്പ്രസിൽ ഹോസപ്പേട്ട് ഇറങ്ങി ഹംപിക്ക് ബസ് കയറാം. ബാംഗ്ലൂർ വന്ന് ബെല്ലാരി ഫ്ലൈറ്റ് കയറി ബെല്ലാരി വന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ച് ഹോസപ്പേട്ട് വന്ന് അവിടുന്ന് ഹംപിയിലെത്താം. ഹോസപ്പേട്ട് നിന്ന് 10 കിലോമീറ്ററാണ് ഹംപിക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇവിടെ നമ്മുടെ യാത്ര അവസാനിക്കുമ്പോഴും ഹംപിയുടെ കഥകൾ മനസ്സിൽ മുഴുങ്ങിക്കൊണ്ടേയിരിക്കും. കാലം തകർത്ത കല്ലുകൾക്കിടയിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു സാമ്രാജ്യത്തിന്റെ ഉയർച്ചയും തളർച്ചയും മാത്രമല്ല, മനുഷ്യൻ സൃഷ്ടിച്ച കലയുടെ വിശ്വാസത്തിന്റെ മഹത്തായ പൈതൃകമാണ്. ഇന്ന് നിശബ്ദമായി നിൽക്കുന്ന ഈ അവശിഷ്ടങ്ങൾ നമ്മോട് പറയുന്നത് ഒരു വലിയ സത്യം തന്നെയാണ്. സാമ്രാജ്യങ്ങൾ വീഴും, പക്ഷേ പൈതൃകം നിലനിൽക്കും. ഹംപി ഒരു നഗരം മാത്രമല്ല, ഒരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നാളെയിലേക്ക് നമ്മെ നോക്കിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായതിൽ ഹൃദയപൂർവ്വം നന്ദി. വീണ്ടും മറ്റൊരു കഥയുമായി, മറ്റൊരു ചരിത്രയാത്രയുമായി നിങ്ങളെ തേടി വീണ്ടും എത്തും. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.

0: ചാലക്കപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: You're listening to Enter Radio 91.2.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പലപ്പോഴും ജീവിതത്തിൽ എന്തൊക്കെയോ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാറുണ്ട് നമ്മൾ. പക്ഷേ ഒന്ന് നിശബ്ദമായിട്ട് ഇരുന്നിട്ട് ചുറ്റുമൊന്ന് നോക്കിയാൽ ശ്വസിക്കാൻ ശ്വാസമുണ്ട്, സ്നേഹിക്കാൻ കുറച്ച് മനുഷ്യരുണ്ട്, കാണാനൊരു അടിപൊളി ലോകമുണ്ട്, സ്വപ്നം കാണാനൊരു നല്ല നാളെയുണ്ട്, പിന്നെ മനസ്സ് നിറയ്ക്കാൻ ഇഷ്ടം പോലെ കേൾക്കാൻ പാട്ടുകളുമുണ്ട്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു വലിയ അത്ഭുതമുണ്ട്, നമ്മളിപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത്. ആ ജീവിതത്തോട്, ആ നിമിഷത്തോട്, ആ സ്നേഹത്തോടെ ചേർത്ത് ഇനി കുറച്ച് പാട്ടുകൾ കേൾക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544 7002. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് മൂന്ന് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം.

0: ഇന്ന് സെപ്റ്റംബർ 25 സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ഒരു ചെറിയ വേദന നിറയുന്ന ദിവസം കൂടിയാണ്. നമ്മളെ വിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം യാത്രയായിട്ട് ഇന്ന് 6 വർഷമായിരിക്കുകയാണ്. ഒരു ഗായകൻ എന്ന് മാത്രം പറഞ്ഞാൽ എസ് പി ബിയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നിമിഷങ്ങളുടെ ഭാഗമായിരുന്നു. പ്രണയം, വിരഹം, സന്തോഷം, സങ്കടം, അങ്ങനെ നമ്മുടെ പല വികാരങ്ങൾക്കും ശബ്ദം നൽകാൻ എസ് പി ബിയുടെ പാട്ടുകൾക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക്. ഒരേ ഗായകൻ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കായി പാടുമ്പോഴും ഓരോ പാട്ടിലും ആ കഥാപാത്രത്തിന്റെ ഭാവം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എസ് പി ബി പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളൊരു പാട്ട് മാത്രമല്ല കേൾക്കുന്നത്, ഒരു ചില കാലവും ചില ഓർമ്മകളും ചില മനുഷ്യരെയും കൂടിയാണ് ഓർക്കുന്നത്. അദ്ദേഹം ശാരീരികമായി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്നും നമ്മളോടൊപ്പമുണ്ട്. പുതിയ തലമുറ പോലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുന്നു, പാടുന്നു, സ്നേഹിക്കുന്നു. അതാണ് ഒരു കലാകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓർമ്മ. അദ്ദേഹത്തിന്റെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ള ദാർജ്യ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളൂ. വിളിക്കേണ്ട നമ്പർ 9594700922. വേഗം തന്നെ വിളിച്ചുള്ളൂ, നമുക്ക് കോൾ വെയിറ്റിംഗിലാണ്, നമുക്ക് കണക്ട് ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: പുത്തൻതിരിയിൽ
0: നിന്ന് നന്ദു. നന്ദു പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓച്ചറ ഉത്സവത്തിനൊക്കെ പോയായിരുന്നോ? ആണല്ലേ. ഇന്ന് ഏത് പാട്ടാണ് നന്ദുന് വേണ്ടേ?
1: ചന്ദ്രചൂട. ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞോളൂ, ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ ചേച്ചിക്ക്.
0: ചേച്ചിക്ക്? അപ്പോൾ നന്ദുവിന്റെ ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ.
1: നയന.
0: അപ്പോൾ നയന ചേച്ചിക്ക് വേണ്ടി നമുക്ക് ചന്ദ്രചൂട എന്നുള്ള പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: ഇത് ഗാനമഞ്ജരിയിൽ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ കാബൂളിവാല എന്ന സിനിമയിലെ തെന്നൽ വന്നതും പൂ ഒലിഞ്ഞുവോ എന്ന ഗാനം ഹൃദയവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കൂ പി വി മുഹമ്മദ് വടക്കേ ബാബുവിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം എന്തായാലും ആ പാട്ട് കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ജീവിതമാണ്, നടക്കേണ്ടതൊക്കെ നടക്കട്ടെ, കൂടെയുള്ളവർ നിൽക്കട്ടെ, പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോകട്ടെ, സങ്കടം വന്നാൽ കരഞ്ഞു തീർക്കാം, സന്തോഷം വന്നാൽ മനസ്സറിഞ്ഞ് ചിരിക്കാം, സങ്കടം വന്നാൽ കരഞ്ഞു തീർക്കാം, സന്തോഷം വന്നാൽ മനസ്സറിഞ്ഞ് ചിരിക്കാം, ആരെങ്കിലും കാത്തിരിക്കാനുണ്ടെങ്കിൽ കാത്തിരിക്കാം, ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാകാം, ഈ നിമിഷം ജീവിക്കാം, കാരണം ഈ സമയം കടന്നു പോകും. പക്ഷേ നമ്മുടെ ഓണം ബമ്പറിലെ ഫുൾ ടിക്കറ്റും വിറ്റുപോയെന്നൊരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാനും വിചാരിച്ചിരുന്നു ഒരു ടിക്കറ്റ് എടുക്കാം, ഇത്തവണത്തെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാം. പക്ഷേ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും ടിക്കറ്റ് തന്നെ എന്നെ വിട്ടുപോയി. എന്തായാലും നടക്കേണ്ടതൊക്കെ നടക്കട്ടെ, ഇനി ബമ്പർ അടിച്ചവർ സന്തോഷിക്കട്ടെ, നമ്മൾ വിടരുന്ന് അവരുടെ ഭാഗ്യം മുറിച്ച് ചിരിക്കട്ടെ. കാരണം ജീവിതം അങ്ങനെയാണ്, ചിലത് നമ്മുടെ കൂടെ നിൽക്കും, ചിലത് നമ്മളെ വിട്ടുപോകും. പക്ഷേ പാട്ടുകൾ മാത്രം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700092. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോ. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? കൃഷ്ണവേൽ. കൃഷ്ണവേൽ എവിടുന്ന
2: വിളിക്കുന്നത്?
1: തഴവയിൽ നിന്നും. കൃഷ്ണദേവേ, പഠിക്കുവാണോ? എത്രണ്ണാ പഠിക്കുന്നെ?
2: ആറില്.
1: അപ്പൊ കൃഷ്ണദേവിന് ഏത് പാട്ടാ വേണ്ടെന്ന്?
2: ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ, ഞാൻ കൊടുക്കാം. അവിടെ എന്താ പറഞ്ഞോ? എന്റെ പേര് ദേവിക.

0: കൃഷ്ണ.
1: ആ ദേവിക കൃഷ്ണ പറയൂ, ഏത് പാട്ടാ ദേവിക കൃഷ്ണക്ക് വേണ്ടത്?
0: ദേവിക കൃഷ്ണ.
1: ആ ദേവിക കൃഷ്ണക്ക് ഏത് പാട്ടാ വേണ്ടേ? ആ വിജയുടെ പാട്ടല്ലേ. ഓക്കെ വെച്ചുതരാം കേട്ടോ. ഓക്കെ ഇത് നമുക്ക് ഗാനമഞ്ജരിയിൽ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹലോ ഗാനമഞ്ജരി, നമസ്കാരം. ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. ഗാന്ധർവം മൂവിയിലെ മാലിന്യയുടെ തീരങ്ങൾ തഴുകി വരുന്ന പാട്ടെന്ന് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ സോങ് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ തമിഴ്നാട് സി എം ആയിട്ടുള്ള വിജയന്റെ പാട്ടായിക്കിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടം പോലെ പാട്ടുകൾ കേൾക്കാനായിട്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയുടെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544700912. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റും ചെയ്യാൻ പാട്ടുകൾ, അതിനായിട്ട് വേഗം തന്നെ നമ്പറിൽ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? കൊറേ നാളായല്ലോ കേട്ടിട്ട് ഇനി ഒരാളെ. എവിടായിരുന്നു? എന്തേലും പറഞ്ഞോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.
2: നല്ല വിശേഷങ്ങള്.
1: ഏത് പാട്ടാ ചേട്ടന് വേണ്ട ഗാനമഞ്ചലിൽ കേൾക്കാനായിട്ട്?
2: ഇന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ
1: നമുക്ക് മറ്റൊരു മെസ്സേജ് ഗാനമഞ്ജരിയിലേക്ക് വന്നിരിക്കുകയാണ്. ഹായ്, എന്റെ പേര് അശ്വതി. മഴയത്തിന് മുൻപേ എന്ന സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേട്ടുവരാം.
0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളും.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പാട്ടുകൾ കേട്ട് വിശേഷങ്ങൾ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ചിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544 7001912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്? ആ പറഞ്ഞോളൂ. ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടേ? ആ ഓക്കെ, ഏത് പാട്ടാണ്? ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഗാനമഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഹായ്, ഞാൻ ഗൗരി, എനിക്ക് കല്യാണി മിക്സ് സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൗരിക്ക് വേണ്ടി എന്തായാലും നമുക്ക് ആ പാട്ടിനോടൊപ്പം തന്നെ കേട്ട് തിരിച്ചു വരാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടുകൾ കേട്ട് തിരികെ വന്നിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്കും ഗാനമഞ്ചരിയിലൂടെ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700012. ഇഷ്ടപ്പെട്ട പാട്ടുകളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് ഗാനമഞ്ചരി ടീം, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു പാട്ട് ചോദിക്കുന്നത്. എസ് പി ബി സാറിൻ്റെ ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാതലെ എൻ കാതലെ ഫ്രം ഡൂറ്റ് എന്ന സിനിമയിലെ മനോഹരമായുള്ള ഒരു പാട്ടാണ് ട്രിബ്യൂട്ട് ടു എസ് പി ബി സാർ. പാട്ട് ചോദിച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ, തിരുമുപ്പം, എറണാകുളം. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, ഞാൻ നീലിമ. എനിക്ക് ശ്യാം സിംഗ് റോയ് എന്ന സിനിമയിലെ പ്രണവാലയം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കണം. എന്തായാലും നമുക്ക് രണ്ട് പാട്ടും കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.
0: പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫോർ യുവർ ലവ്ഡ് വൺസ്, സരിഗമ കാർവ മിനി.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: മനോഹരമായിട്ടുള്ളൊരു പാട്ട്, എസ് പി ബി സാർ പാടിയ നല്ലൊരു പാട്ട് കേട്ടാണ് നമ്മൾ വീണ്ടും തിരികെ ഗാനമഞ്ചരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ചരിയിലൂടെ വിളിക്കൂ വേഗം തന്നെ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700092. ഇഷ്ടപ്പെട്ട പാട്ടുകളും ഇഷ്ടപ്പെട്ടവർക്കും ഡെഡിക്കേഷനും ഒക്കെ ചെയ്യാം. അതായത് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, വേഗം തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ, ലതികമ്മേ പറഞ്ഞോളൂ, ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? ഇന്ന് ഏത് പാട്ടാ അമ്മക്ക് കേൾക്കണ്ടേ?
1: എനിക്ക് എസ് ബി സാറിന്റെ
0: എസ് ബി സാറിന്റെ ഏത് പാട്ട്?
1: ഏത് പാട്ടാ?
0: നീലവാര ചോലയിൽ. നീലവാര ചോലയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇന്ന് വേണ്ടത് അല്ലേ? ഓക്കെ, ഇന്ന് ആർക്ക് വേണ്ട ഡെഡിക്കേഷൻ ഈ പാട്ട്?
1: അത് മോന എന്നും സ്റ്റുഡിയോയിലുണ്ടല്ലോ മോന.
0: അപ്പൊ എല്ലാവർക്കും വേണ്ടി,
1: അപ്പോൾ
0: അണ്ണന്റെ പേര് പറ
1: വസന്തരൻ.
0: വസന്തരൻ, അപ്പോൾ വസന്തരൻ അണ്ണന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ, നീലവാന ചോലയിൽ. ഓക്കെ ശരി അമ്മേ.
1: ഓക്കെ,
0: അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ ശ്യാമാണ്. എനിക്കിന്ന് കല്യാണരാമൻ എന്ന സിനിമയിലെ തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളെ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി, എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കിയാ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ചതിന്

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് കമ്മിങ് ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ ഇതേപോലെ നിങ്ങൾ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700902. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇതാ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. എനിക്ക് വല്യേട്ടൻ എന്ന മൂവിയിലെ നിറനാഴി പൊന്നൻ എന്ന ഗാനം വെച്ചുതരുമോ ചോദിച്ചിരിക്കുകയാണ് പ്രസാദ് പുന്നക്കുളം. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് വർണ്ണം എന്ന പടത്തിൽ എം ജി ശ്രീമാർ പാടിയ ഓലവാലൻ കിളിയോന്നിൻ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കണം. എന്തായാലും നമുക്ക് ആ പാട്ടും കേട്ട് തിരികെ വരാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വല്യേട്ടൻ എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ട് തിരികെ വന്നിരിക്കുന്നത്. വല്യേട്ടൻ എന്ന ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിച്ച അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കൂ. മെസ്സേജ് അയക്കുവാനായിട്ടുള്ള നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോകാം. സർഗം എന്ന ചിത്രത്തിലെ ആന്തോളനം ദോളനം എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ബാബുരാജേട്ടൻ കൊല്ലം ആശ്രമത്തിൽ നിന്നും. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. തുടക്കം എന്ന മൂവിയിലെ പൊന്നുണ്ണിക്കൊരു ഉമ്മ തരാം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ഷിജോ ജോയ് ഫ്രം കാനഡ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരികെ വരാം.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം. ഗാനമഞ്ജരി ആയിരുന്നു ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ആർജെ നിധിൻ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. ഒരു സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്

0: പദ്ധതിയുടെ ഡിപിആർ തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15-ന് ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംശ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളിമെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളിമെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും, വനിതകളുടെ പോൾ വാൾട്ടിൽ ബരണിക ഇളങ്കോവനും, ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000-ക്കണക്കിന് സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറുംതോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര കോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895-ലും നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 112,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്നൊറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ ചുമതലപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ആവർത്തനമാണെന്ന് തോന്നുമെങ്കിലും അതെല്ലാം പുതിയതാണ്. കാരണം ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും ഉണ്ടായതിൻ്റെ ആവർത്തനമോ അല്ല, ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതുമല്ല. അതേ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ചെയ്താൽ ശരിയാവുമോ, തെറ്റുപറ്റൂലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റുപറ്റുക എന്നത് നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സൂചികയാണ്. നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായ പല നിമിഷങ്ങളെയും പല സംഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒറ്റ കിടത്തയിലാണെങ്കിൽ പിന്നീട് അയാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല, കാരണം അയാൾ മുന്നോട്ട് ചലിക്കുന്നതേയില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തെറ്റുകൾ സംഭവിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ മേഖലയിലൂടെയൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിലും ഒരിക്കലും പിഴവ് സംഭവിക്കുമെന്നോർത്ത് അതിൻ്റെ പരാതി ഭയന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും പുടിക്കെ തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.